പഴയ ഒരു സ്മാർട്ട്ഫോണും പരിമിതമായ ഇന്റർനെറ്റും മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന അച്ചു എന്ന പെൺകുട്ടി തന്റെ ഗ്രാമത്തിലെ കർഷകർക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാനായി സ്വയം കോഡിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. തുടർച്ചയായ പരാജയങ്ങളും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും നേരിട്ടിട്ടും അവൾ ഒരിക്കലും പിന്മാറിയില്ല. ഉറക്കമൊഴിച്ചിരുന്ന് ഓരോ തെറ്റുകളും തിരുത്തി അവൾ മുന്നോട്ട് തന്നെ പോയി. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ അവൾ നിർമ്മിച്ച ആപ്ലിക്കേഷൻ അപ്രതീക്ഷിതമായ ഒരു പേമാരിൽ നിന്ന് ഗ്രാമത്തിലെ മുഴുവൻ കൃഷിയും സംരക്ഷിച്ചപ്പോൾ അന്ന് അവളെ പരിഹസിച്ചവർ തന്നെ അഭിനന്ദനങ്ങളുമായി അവളുടെ മുന്നിലെത്തി. നമ്മുടെ കൈവശമുള്ള സൗകര്യങ്ങളുടെ കുറവല്ല, മറിച്ച് ലക്ഷ്യത്തോടുള്ള അർപ്പണബോധവും പ്രശ്നങ്ങളിൽ തളരാത്ത മനസ്സുമാണ് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 29, കൊല്ലവർഷം 1201, മിഥുനം 15, തിങ്കളാഴ്ച.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ്. വെരി ഗുഡ് മോർണിംഗ് ടോൾ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോ തിരക്കിലും കാര്യത്തിലും ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് തന്നെ ഭയങ്കരമായിട്ട് മടി പിടിച്ച് നിൽക്കുന്ന ഓരോ ടൈം തന്നെയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം സൺഡേ ആയിരുന്നു, അതിൻ്റെ ക്ഷീണം എല്ലാവർക്കും എന്തായാലും കാണും. അപ്പോൾ എന്തായാലും ആ ക്ഷീണമൊക്കെ മാറ്റിപ്പിടിച്ച് നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. വൺസ് അഗെയിൻ എ വെരി ഗുഡ് മോർണിംഗ് ടോൾ. അപ്പോൾ എല്ലാവരുടെയും എല്ലാം മടിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 12 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യെസ്, ഇന്ന് June 29 നമ്മുടെ രാജ്യത്ത് ഇന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ അഥവാ ദേശീയ സ്ഥിതി വിവരണ കണക്ക് ദിനമാണ്. കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ വികസനത്തിന് പിന്നിലെ പ്രധാന ശക്തി കൃത്യമായ കണക്കുകൾ തന്നെയാണ്. ഇന്ത്യയിൽ സ്റ്റാറ്റിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന പ്രൊഫസർ പി സി മഹലനോബിസിന്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ന് ഈ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ മാപ്പ് നോക്കുന്നത് പോലെയാണ് രാജ്യത്തിന് ഈ കണക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് വികസനം എത്തിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ നമ്പറുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്ന ഈ കണക്കുകളെ ഓർക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് പോലും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി നാഷണൽ സ്റ്റാറ്റിക്സ് ഡേ പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കഷ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്രമേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
2: ഹം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽസ് കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽസ് മേ ലാഗൂ കർനെ കെ ലിയേ MOU കിയാ ജാ റഹാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീലസമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യകാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM_X ഹാൻഡിലും ലഭ്യമാണ്.
1: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3 അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. ജൂലൈ 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3 അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3 അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16 സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താരയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 42 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പൊ ഇപ്പോൾ രാവിലെ എഴുന്നേൽറ്റാൽ തന്നെ നമ്മുടെ കൊട്ടാരക്കരക്കാർക്ക് അത്യാവശ്യം നല്ല ചെറിയൊരു മഴയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇവിടെ മഴയുണ്ടെങ്കിലും ഇനി ഈ ഒരു സംസ്ഥാനത്തൊട്ടാകെ മഴ കനക്കുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം, അതായത് ഇന്നത്തെ ദിവസം, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച, അതായത് നാളെ, കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ചയും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ചയും മഞ്ഞ മുന്നേറിയിപ്പ്, അതായത് യെല്ലോ അലേർട്ട് അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ വടക്കം ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ആണ്. ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കേൾക്കുവാൻ പോകുന്നത് K2 M.Tech അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന വിവിധ പഠന വകുപ്പുകളിൽ M.Tech പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. https://lbsa.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ജൂലൈ 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. 400 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പട്ടിക വിഭാഗത്തിന് 200 രൂപയുമാണ് വരുന്നത്. 2 വർഷം ദൈർഘ്യമുള്ള 4 M.Tech പ്രോഗ്രാമുകളാണുള്ളത്. എല്ലാ പ്രോഗ്രാമുകൾക്കും 18 സീറ്റുകൾ വീതവും ഉണ്ട്. 60% മാർക്കോടെ അതത് വിഷയങ്ങളിലെ B.Tech ബിരുദമോ MSc ബിരുദമോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടിക വിഭാഗക്കാർക്ക് കോഴ്സ് വിജയിച്ചാൽ മാത്രം മതി. എന്നാൽ പിന്നോക്ക വിഭാഗക്കാർക്ക് 55% മാർക്കാണ് വേണ്ടത്. അതത് വിഷയങ്ങളിലെ ഗേറ്റ് സ്കോറിൻ്റെയും യോഗ്യതാ കോഴ്സിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ഗേറ്റ് സ്കോറുള്ള വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ ഗേറ്റ് ഇല്ലാത്തവരുടെ യോഗ്യതാ കോഴ്സിൻ്റെ മാർക്ക് പരിഗണിച്ചാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഇതിൽ പ്രായപരിധിയോ ഇല്ല. ഓരോ പ്രോഗ്രാമിനും പരിഗണിക്കുന്ന ഗ്രേറ്റ് വിഷയങ്ങൾ, യോഗ്യതാ ബിരുദങ്ങളും പ്രോസ്റ്റിഷൻ നൽകിയിട്ടുണ്ട്. യോഗ്യതാ കോഴ്സിൻ്റെ അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ആരും മറക്കേണ്ട, https

എസ് എൽ പി എസ് ആപ്ലിക്കേഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ജൂലൈ 5 വരെയാണ് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
4: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. കൃത്യം 13 മിനിറ്റ് ആയിരിക്കണം. അപ്പം ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് NITL ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കോഴിക്കോട് NITL 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ജൂലൈ 7 വരെ അപേക്ഷിക്കാവുന്നതാണ്. https://itep.nitc.ac.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപേക്ഷിക്കാവുന്നത്. അതേപോലെ തന്നെ 1000 രൂപയാണ് അപേക്ഷാ ഫീസും. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപയുമാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. പ്രോഗ്രാം പൂർത്തിയാക്കുന്നത് വഴി BSc BEd ഇരട്ട ബിരുദം ലഭിക്കുന്നതാണ്. അതേപോലെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. 2024-25 വർഷങ്ങളിൽ ഒന്നിൽ 50% മാർക്കോടെ 12ാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ പ്രോഗ്രാമിന് തിരഞ്ഞെടുക്കുന്ന മേജർ വിഷയം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കണം. അതുപോലെ തന്നെ 12ൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു വിഷയങ്ങൾ. 2001 ഒക്ടോബർ 1നോ ശേഷമോ ജനിച്ചവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 5 വർഷം വയസ്സിന് ഇളവുമുണ്ട്. അപ്പം എല്ലാവരും മറക്കേണ്ട, ജൂലൈ 7 അപേക്ഷിക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പം എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490-9095269-9090. സോ ഗിവ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Nallaru Joli Swapnamanu Engil Nedam Mikacha Career. 10th plus 2 degree kazhinjavarkku Nursing Assistant, Hospital Administration, Human Resource Management, Digital Marketing Executive, Professional Accounting, Front Office Management, Cosmetology തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. Revox Professional Academy, Rafa Aroma Hospital, Kottarakara.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS Metals ഉള്ളപ്പോൾ YS Metals ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS Metals, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 944-63-22151.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 30 മിനിറ്റ് ആയിരിക്കണം. അപ്പം ഇനി അടുത്ത് 9 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ വിഷസും കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസും വിഷസുമാണ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. എല്ലാ പാഠങ്ങളും പുസ്തകങ്ങളും മാത്രം മല്ല പഠിപ്പിക്കേണ്ടത്, ചില പാഠങ്ങൾ ജീവിതവും ബന്ധങ്ങളും പഠിപ്പിച്ചു തരുന്നു. ഇന്ന് ജന്മദിന വിവാഹ വാർഷികം മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ശുഭദിനാശംസകൾ, PV മുഹമ്മദ്, വടക്കേ വാവനൂർ. ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എല്ലാ പാഠങ്ങളും നമ്മൾ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്നത് നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്നല്ല, ചില വ്യക്തികളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെയാണല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ജീവിതം ചെറുതാണ്, ആസ്വദിക്കുക. സ്നേഹം വിരളമാണ്, വാരിക്കൂട്ടുക. ദേഷ്യം ചീത്തയാണ്, ഉപേക്ഷിക്കുക. പേടി ഭയാനകമാണ്, അഭിമുഖീകരിക്കുക. ഓർമ്മകൾ സുരഭിലമാണ്, താലോലിക്കുക. ശുഭദിനം എന്ന് പറഞ്ഞ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പം എന്നാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കും വിഷസും അതുപോലെ തന്നെ കോട്ട്സും കാര്യങ്ങളും ഒക്കെ അറിയിക്കാൻ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ അതിനായി വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526-4909090. 9526-6694-9090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ റീന, മയ്യനാട് നിന്നാണ്. ഇന്ന് എന്റെ കൊച്ചുമകൻ ആഗ്നയുടെ, അതായത് ഞങ്ങളുടെ അംബൂസിന്റെ ജന്മദിനമാണ്. മൂന്ന് അമ്മാമ്മയുടെയും അച്ചാച്ചിന്റെയും കുഞ്ഞമ്മയുടെയും കുഞ്ഞൂസിന്റെയും എല്ലാവരുടെയും ജന്മദിനാശംസകൾ അംബൂസെ എന്ന് പറഞ്ഞാണ് റീന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും റീന ചേച്ചിയുടെ സ്വന്തം അംബൂസിന് ആശ്രിയ FM90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ റീന ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീപു ചേട്ടനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് തന്നെ എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു പോവുകയാണ് കേട്ടോ. ഓയ് ഗോഷൻകുട്ടി, ഇന്ന് June 29 ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ആളുടെ പേര് രേഷ്മ എന്നാണ്. അവിടെ വെച്ച് എനിക്ക് അസുഖം വന്നു. ഞാൻ ജോലി മതിയാക്കി നാട്ടിലേക്ക് പോന്നു. ഇന്ന് June 29 ആളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ അവിടെ വെച്ച് അന്ന് ആദ്യമായിട്ടൊരു സിനിമയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആളും കല്യാണം കഴിച്ചിട്ടില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു മെമ്മറബിൾ ഡേ ആണ്. അപ്പോൾ ആളോട് ഇന്ന് ഈ FM കേൾക്കുവാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ എത്ര പ്രണയങ്ങളാണല്ലേ ബ്രേക്കായി പോകുന്നതൊക്കെ. ആ ഒരു സമയത്ത് ഇന്നും കല്യാണം കഴിക്കാതെ രണ്ടു പേർക്ക് രണ്ടറ്റങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇന്ന് പ്രണയിക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് വേറെ ഇല്ലല്ലേ. അപ്പോൾ രണ്ടു പേർക്കും ഒന്നിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദീപ് ചേട്ടൻ്റെ സ്വന്തം രേഷ്മ ചേച്ചിക്ക് എന്തായാലും 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും 9072585908 എന്ന നമ്പറിലേക്ക്.

5000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM 90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയം സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നായി 1-2 മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനു ചേട്ടനാണ്. ആശ്രയിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹായ് സുൽത്താന, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അനാമികയ്ക്കും അനുഷയ്ക്കും ശ്രീശാന്തിനും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ശുഭദിനം. തേടി വരാൻ ആരുമില്ലാത്തവരുടെ ജീവിതമാണ് മനോഹരം. കാരണം എല്ലാവരും ഉണ്ടായിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും വരാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നതിലും നല്ലതല്ലേ ആരെയും പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാണ് ബിനു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ

ജീവിതത്തിൽ നമ്മളെ ആരും തേടി വരാതിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഒരല്പം കൂടി ആശ്വാസം നൽകുന്നത്. കാരണം ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്തതിനേക്കാൾ ഒരു പക്ഷേ ഒരു പതിൽ മടങ്ങ് നല്ലത് ആരുമില്ലാത്തയാണ് ചില സന്ദർഭങ്ങൾ നമ്മൾക്ക് തന്നെ തോന്നിപ്പോകും അല്ലെ. അപ്പൊ എന്തായാലും ബിനുചേട്ടന് നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നഷ്ടങ്ങളും പരാജയങ്ങളും ഓർത്തുകൊണ്ടിരിക്കലല്ല, പരിശ്രമം കൊണ്ട് നേടുവാനുള്ള അടുത്ത വിജയത്തിലേക്ക് മനസ്സിനെ സന്നദ്ധമാക്കുകയാണ് വേണ്ടത്. അനുഭവിച്ച വേദനകളും തോൽവികളുമെല്ലാം ഒരു നല്ല വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുവാൻ ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും മാനസികമായി തളരാതെ തന്റെ ലക്ഷ്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുക. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിച്ചവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും പിന്നീട് അതിൽ മതിമയങ്ങി ആയുസ് ചെലവഴിക്കുകയും ചെയ്യും. ലക്ഷ്യമില്ല എന്നതിനേക്കാൾ ഗുരുതരമാണ് ഗുണമില്ലാത്ത ലക്ഷ്യം ഉണ്ടാവുക എന്നത്. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യത്തിന് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം ലക്ഷ്യമില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ ഗുണമില്ലാത്ത ലക്ഷ്യങ്ങളെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടക്കുന്നതിൽ നല്ലതല്ലേ ലക്ഷ്യമില്ലാതിരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും നല്ലൊരു ലക്ഷ്യം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷസ് അറിയിച്ച് സുലൈ ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് സുൽത്താന കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേട്ടി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജസ് അറിയിച്ചിരിക്കുന്നത് ഗീത ചേച്ചിക്കും സുലൈ ചേട്ടനും ബിനു ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. അപ്പൊ ഇനിയും ഒരുപാട് ബാക്ക് ടു ബാക്ക് ആയിട്ട് പാട്ടുകളും നല്ല കിടിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ കേൾക്കുവാൻ പോകുന്നത്, ഇപ്പം എന്തായാലും ഓണമൊക്കെ അടുക്കാറായില്ലേ, അതുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. ഓണാവധി കാലത്തെ ട്രെയിൻ ടിക്കറ്റുകൾ സൈറ്റിൽ ഓപ്പണായി മണിക്കൂറുകൾക്ക് ശേഷം ദീർഘദൂര ട്രെയിനുകളിൽ പലതിലും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കുകയാണ്. ഓഗസ്റ്റ് 25 മുതൽ 28 വരെയാണ് ഓണാവധി. അതുകൊണ്ട് തന്നെ 24 ചെന്നൈ മുതൽ തിരുവനന്തപുരം റൂട്ടിലെ മിക്ക ട്രെയിനുകളിലും പല ക്ലാസുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ RAC ആണ്. 24 ബംഗളൂരുവിൽ നിന്നുള്ള ട്രെയിനുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല, ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. ഓണാവധി ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ പല പ്രധാന നഗരങ്ങളിലേക്കുമുള്ള ട്രെയിനുകളിലും ടിക്കറ്റുകൾ തീർന്നിരിക്കുകയാണ്. ഓണാവധിക്ക് ശേഷം 28 തിരികെ പോകേണ്ടവർക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ഇന്ന് മുതൽക്കാണ് കിട്ടിത്തുടങ്ങുക. ഇതും പെട്ടെന്ന് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഈ നാട്ടിലൊക്കെ പോകാനിരിക്കുന്നവർക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെ നേരെയായിട്ട് എല്ലാവർക്കും ട്രെയിൻ ടിക്കറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
9: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനിയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ജലനിരപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയില്ലാത്തതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയുകയാണ്. ഞായറാഴ്ച രാവിലെ 6 ജലനിരപ്പ് 112.45 അടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം അണക്കെട്ടിൽ 135.60 അടി വെള്ളം ഉണ്ടായിരുന്നു. മുൻ വർഷത്തേക്കാൾ 23.15 അടി വെള്ളം കുറവാണ് ഇത്തവണ. ഞായറാഴ്ച രാവിലെ 6 24 മണിക്കൂറിനുള്ളിൽ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 170 ഘടനയടി വീതം വെള്ളം ഒഴുകിയെത്തിയപ്പോൾ തമിഴ്നാട് 355 ഘനയടി വീതം കൊണ്ടുപോയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുകയില്ല എന്നും അറിയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതിയെ പറ്റി പറയാനാണെങ്കിൽ ഏകദേശം വെള്ളമൊക്കെ ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണല്ലേ. അപ്പോൾ എന്നാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരും കേട്ടു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 39 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. തൊഴിലുറപ്പിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന VBGRAMG, അതായത് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർഡ് അജീവിക മിഷൻ, ഈ ഒരു മിഷൻ പദ്ധതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തും നടപ്പാക്കുന്നതാണ്. ശനിയാഴ്ച ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. തൊഴിലുറപ്പിലെ 100 ദിവസത്തിന് പകരം 125 ദിവസം ഉറപ്പാക്കണമെന്ന വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ഗ്യാരണ്ടി കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. ഇത് പുതുക്കി ചെയ്യാം. നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. അതുപോലെ തന്നെ പണിയുടെ പരിശോധന പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നതാണ്. കൂലി കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് നിരക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. പ്രവൃത്തികൾക്ക് തദ്ദേശ വസ്തുക്കളും തൊഴിൽ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കണം. അതുപോലെ തന്നെ മസ്റ്റർ റോഡ് ക്രോസിൽ ചെയ്ത് 15 ദിവസത്തിനകം കൂലി കിട്ടിയില്ലെങ്കിൽ 16-ാം ദിവസം മുതൽ ദിവസം 0.05% നഷ്ടപരിഹാരം കൂടി കിട്ടാൻ അർഹതയുണ്ടാകും. അപ്പോൾ എന്തായാലും തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു വിരാമം അർപ്പിച്ചുകൊണ്ടാണ് പുതിയൊരു പദ്ധതിയുടെ തുടക്കം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Cheta, veettilekku saadhanangal vaangandi.
5: Cheniyaarchu vaangane, Aljo special offers undallo.
4: Adene, ella shini yaar divasangalilum special offers undu nammude Aljoil.
5: Aljo, vilakkuruvinte vismayam.
6: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur.
7: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 52 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ ആണെന്നല്ലേ. അപ്പൊ ഈ കണക്കുകളൊന്നും വെറും അക്കങ്ങളല്ല, അവ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ കഥ പറയുന്നവയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കൃത്യമായ വിവരങ്ങളാണ് നല്ലൊരു നാളേക്ക് അടിസ്ഥാനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ എന്ന് എല്ലാവർക്കും വൺസ് അഗെയിൻ വിഷ് ചെയ്തുകൊണ്ട് തന്നെ വൺസ് അഗെയിൻ ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ആൻഡ് സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

അബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി. ആൻഡ് ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ആശ്രയ FM 90 കാസറ്റ് കഫേ എന്ന പാട്ടുകൾ ചോദിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമും അതുപോലെ തന്നെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ APL എന്ന ഗെയിം ഷോയും ഉള്ള കാര്യം അല്ലേ. അപ്പോൾ APL ശരിയായ ഉത്തരം അറിയിക്കുന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാസറ്റ് കഫേയിൽ പാട്ടുകൾ ചോദിച്ചു വിളിക്കുന്ന ഒരാളെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത കുറച്ചധികം പേര് നമ്മുടെ ആശ്രയ FM 90 സമ്മാനം വാങ്ങാൻ വേണ്ടി ഇന്ന് എത്തിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഇന്ന് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ എന്തായാലും ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ഇന്ന് റേഡിയോ വണ്ടിയിലൂടെ കേട്ടറിയാറുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്തൊരു കൂട്ടുകാരി ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അരൂപശ്രീ.
0: അരൂപശ്രീ, ഓക്കെ.
1: അരൂപശ്രീ
0: അടിപൊളി പേരൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പേരിട്ടത്? അമ്മയുടെ അച്ഛനെ ചോദിച്ചിട്ടുണ്ടോ?
1: അമ്മയുടെ പേരാണ്. അതായത് അരൂപൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്ന ഐശ്വര്യം, അങ്ങനെ ഒരു രീതിയിൽ വെച്ചാട്ട് ഇട്ടത്.
0: ഓക്കെ, വലിയ അർത്ഥമുള്ള പേരാണ്. ശരി ശരി. അപ്പോഴേ വീട് എവിടെയാണ്?
1: വീട് കരവാളൂ, പുനലൂർ.
0: പുനലൂരാണ്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പൊ?
1: വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ജീവിതം വലിയ കുഴപ്പമില്ല.
0: വലിയ കുഴപ്പം, തട്ടിമുട്ടിയൊക്കെ പോകുന്നു.
1: അതെ അതെ.
0: എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
1: ഞാൻ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു, ഇനി ഡിഗ്രിക്കുള്ള BCA നോക്കുന്നുണ്ട്.
0: അടിപൊളി. BCA നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിൽ പോകാൻ നിൽക്കുകയാണ്.
1: അതെ അതെ. കൊമേഴ്സ് ആയിരുന്നു പഠിച്ചത്. അപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോട് ഇഷ്ടം, പ്രോഗ്രാമൊക്കെ പഠിക്കാനുള്ള ഒരു ഇതുകൊണ്ട് അപ്പം അങ്ങനെ നോക്കുന്നു.
0: ഓക്കെ. അപ്പൊ എന്താ, നിലവിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചല്ലേ?
1: അതെ അതെ അതെ.
0: അടിപൊളി, നല്ല ഫീൽഡാണ്. നന്നായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ, നല്ല കമ്പനിയിൽ ജോലി കിട്ടത്തുള്ളൂ കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. ശരി. അപ്പോഴേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: PSC എഴുതി പോലീസിൽ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ആ മേഖല ഭയങ്കര ഇഷ്ടമാണ്. അപ്പം PSC എഴുതി കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ രണ്ട് ചാൻസ് ഇട്ടാക്കോ? ചിലപ്പോൾ IT ഫീൽഡിൽ എന്തെങ്കിലും കിട്ടിയാലോ, അതും എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ PSC എഴുതി WCPL നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാര്യം എല്ലാരും പറയുന്നത് ഭയങ്കര പാടാ എന്നൊക്കെയാ പറയുന്നത്. അത് കേൾക്കുമ്പം പിന്നെ ഒരു പ്രൊമോട്ടർ വലി.
0: ഞാൻ കാര്യം പറയട്ടെ, ആൾക്കാരുടെ വാക്കുകളിൽ ഒരിക്കലും നമ്മൾ എന്താണ് വിശ്വസിക്കരുത്. കാരണം അവരുടെ വാക്കുകളെക്കാൾ ശക്തിയുള്ളതാണ് നമ്മുടെ മനസ്സ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ധൈര്യം കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ വാക്കുകൾക്ക് അപ്പുറം നമുക്ക് വരാൻ സാധിക്കും അല്ലെ? തീർച്ചയല്ലേ?
1: അതെ, സത്യമാണ്. കുറെ പേര് പലതും ഇപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പം എന്തോ കുറെ പേര് നഴ്സിങ്ങിന് പോകുന്നു പറഞ്ഞോണ്ട്, പക്ഷെ പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ട്. നമ്മളെല്ലാം മിഡിൽ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് അത്രയും ക്യാഷും പിന്നെ എനിക്കിഷ്ടമല്ല മെഡിക്കൽ ഫീൽഡ്, അത്ര താല്പര്യം ഇല്ല. അപ്പം എല്ലാം കൂടെ ഒക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അഡ്മിഷന്റെ കാര്യം ഒക്കെ ആയിട്ട് ഭയങ്കര
0: വിഷമത്തിലാണ്. നമ്മളങ്ങനെ ഒരു വനിതാ പോലീസുകാരി ആവാൻ ആഗ്രഹിക്കുന്ന അരൂപശ്രീ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അരൂപശ്രീയോട് ചോദിക്കാനുണ്ട്. സോ ആരും എങ്ങ് പോയേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ Radio 1T with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: There was a Dada El Padrino.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-നും നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസ്റ്റ് കഫേയുടെയും വിന്നേഴ്സ് നമ്മുടെ എഫ് എമ്മിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദേ പത്രത്തിൽ വിന്നറായ അരൂപശ്രീ ആണ് നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അരൂപശ്രീ, നേരത്തെ പറഞ്ഞു സി പി ആവണം എന്നൊക്കെ പറഞ്ഞതല്ലോ, വെറും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് മാറ്റണ്ട, ഒരു ഐ പി എസ് ഒക്കെ എടുക്കുന്നേ, സിവിൽ സർവീസ് ഒക്കെ എടുക്കുന്നേ?
1: അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഈ ചെറുതായിട്ട്
0: അത്ര വലിയ ബന്ധത്തിലേക്ക് പോകുന്നില്ല.
1: ഇല്ല, അത്രയൊന്നുമില്ല, എനിക്ക് ചെറുത് മതി.
0: ഓക്കേ, ശരി ശരി. അവരിൽ ആഗ്രഹം പോലെ ഒരു പോലീസുകാരി ആവാൻ സാധിക്കട്ടെ, പോലീസ് യൂണിഫോം ആവാൻ സാധിക്കട്ടെ, ഒരുപാട് ആൾക്കാർക്ക് താങ്ങും തണലും ആവാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കേ, താങ്ക് യു.
0: ശരി ശരി. അപ്പോഴേ ഇതുപോലെ പഠിക്കുക കേട്ടോ, ഇങ്ങനെ ആകണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിനുവേണ്ടി എന്റെ കാര്യങ്ങൾ ചെയ്യണം.
1: തീർച്ചയായിട്ടും ചെയ്യാൻ ഞാൻ ശ്രമിക്കും.
0: ഓക്കേ, അപ്പം എ പി എല്ലിന്റെ ആണോ കാസറ്റ് കഫേ ആണോ വിന്നർ?
1: ഞാൻ എ പി എല്ലിന്റെ അമ്മയാണ് വിന്നർ. ഒരു ദിവസം എനിക്ക് വിന്നർ ആവാൻ പറ്റി, അന്ന് എനിക്ക് ചെറുതായിട്ട് എനിക്ക് വയ്യായിരുന്നു, എനിക്ക് വരാൻ തീരെ ഒക്കത്തില്ലായിരുന്നു. അപ്പം അവര് രണ്ടുപേരും ഞാൻ പറഞ്ഞു വിട്ട്, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, വരാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ അമ്മ കളിച്ചു, അമ്മ കിട്ടി, അപ്പൊ ഞാൻ അമ്മയായിട്ട് വന്നു. അന്ന് എന്റെ അച്ഛനും അമ്മയും വന്നത്, പിന്നെ എനിക്ക് എത്ര കളിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മ എടുത്തോ, അമ്മ അമ്മ കളിച്ചു ഒക്കെ ചിലപ്പം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ വന്നു. അമ്മയ്ക്ക് ശരിക്കും അടിച്ചത്.
0: ഓക്കേ, അപ്പൊ എന്തായാലും അങ്ങനെ അമ്മയ്ക്ക് സമ്മാനം അടിച്ചു, മകള് കൂടെ ഇന്ന് വന്നതാണല്ലേ.
1: അതെ അതെ,
0: ശരി ശരി.
1: പറ്റും എന്റെ വിഷമം തീർക്കാൻ വേണ്ടി,
0: അന്ന് വരാൻ പറ്റിയില്ല, അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഇന്ന് എത്തിയതാണ്.
1: അതെ അതെ.
0: ഓക്കേ ശരി. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, ഇതിനേക്കാൾ വലിയ സമ്മാനങ്ങൾ ഭാവിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്, അതൊക്കെ അടിച്ചെടുക്കാൻ തയ്യാറാക്കോ, നല്ലതായിട്ട് കളിക്കാൻ റെഡി ആയിക്കോ കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കേ, അപ്പൊ പരിചയപ്പെടുന്നതിൽ സന്തോഷം.
1: എനിക്കും സന്തോഷം. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 9 മണിക്കുള്ള പരിപാടി കേൾക്കാറുണ്ട്, നിശാന്തി ഭയങ്കര ഫാനാണ്. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, കണ്ടു, ഭയങ്കര സന്തോഷം.
0: ഓക്കേ, എനിക്ക് സന്തോഷം. ഓക്കേ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സ് നമ്മുടെ എഫ് എമ്മിൽ എത്തിയിട്ടുണ്ട്. അവരേക്ക് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് അത്തരത്തിൽ എ പി എല്ലിന്റെ വിന്നറായ അരൂപശ്രീ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് വിന്നേഴ്സ് നമ്മുടെ അടുത്തുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആസ്ട്രയ എഫ് എം 90.9-നും നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആസ്ട്രയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ റേഡിയോയിൽ വന്നവരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് അങ്ങ് മലപ്പുറത്തുനിന്ന് മലബാറിന്റെ മണ്ണിൽ നിന്ന് വന്ന ഒരു വ്യക്തി നമ്മുടെ തൊട്ടടുത്തുണ്ട്. അദ്ദേഹത്തിന് ഇത് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: നമസ്കാരം, എന്റെ പേര് അനീഷാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലംപടിയാണ് സ്വദേശി.
0: ഓക്കെ, അപ്പൊ ഇത്രയും ദൂരത്ത് വന്നത് ആ ഒരു എഫേർട്ടിന് ആദ്യം തന്നെ ഒരു ഹാറ്റ്സ് ഓഫ് പറയാണ് കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛൻ അമ്മ ഏട്ടനെ അടുത്തമ്മ
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: ഓ, ഉഷാറായിട്ട് പോകുന്നുണ്ട്.
0: ശരി, അപ്പൊ ഇന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. എന്താ ചെയ്യുന്നത്? ഇപ്പൊ
1: ഞാൻ ചിപ്സിന്റെ വർക്കാണ്. ആദ്യം ടൈലറിംഗ് ആയിരുന്നു, ഇപ്പൊ ചിപ്സിന്റെ വർക്കാണ്. ഇപ്പൊ
0: ബിസിനസ് ആയിട്ട് പോകണം.
1: അവിടെ ജോലി ചെയ്യാണ്.
0: ജോലി ചെയ്യാൻ?
1: അതെ അതെ അതെ.
0: എങ്ങനെ പോകുന്നു ജോലി?
1: ജോലിയൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്.
0: ഉഷാറായിട്ട് പോകും.
1: അതെ, അടിപൊളി.
0: ഓക്കെ, അപ്പൊ നമ്മുടെ മലബാറിനെ പറ്റി എന്താ പറയാനുള്ളത്?
1: മലബാറിനെ കുറിച്ച് പറയാറ് കാൽപന്ത് കളി. ഇപ്പൊ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാൽപന്ത് കളിയുടെ ഒരു ലോകം തന്നെയല്ലേ മലബാർ എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാൽപന്തുകളുടെ ഏറ്റവും എന്ന് പറയപ്പെടുന്ന മലബാറിന്റെ മണ്ണിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അപ്പൊ എന്തായാലും സന്തോഷം ഒരുപാട് സംസാരിച്ചതിലും ആൻഡ് ഇത്രയും ദൂരമൊക്കെ ഈ ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഏത് പ്രോഗ്രാമിന്റെ ആണ്? എ പി എല്ലിന്റെ ആണോ കാസറ്റ് കഫേ?
1: എ പി എല്ലാണ്.
0: എ പി എല്ലാം
1: സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2025 വിന്നർ ആയിരുന്നു വിഷുവോട് അനുബന്ധിച്ച്. പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല, ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ ഈ പ്രാവശ്യം വിന്നറായപ്പോ എന്തായാലും വരണം, സ്റ്റുഡിയോ കാണണം, എല്ലാരും പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് രാവിലെ നേരത്തെ തന്നെ പോകുന്നത്.
0: തീർച്ചയായിട്ടും. എത്ര മണിക്ക് ഇറങ്ങി അവിടുന്ന്?
1: അവിടുന്ന് 3:30 ഇറങ്ങി.
0: ദൈവമേ, 3:30 എത്തിയിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്.
1: തൃശ്ശൂർ എത്തി. തൃശ്ശൂരിന് അപ്പൊ തന്നെ ട്രെയിൻ പോയി. നേരെ എറണാകുളത്തിന് ബസ് കയറി. എറണാകുളത്ത് മെമു പിടിച്ചിട്ടാണ് പോരുന്നത്.
0: എന്റെ ദൈവമേ, സമ്മതിക്കണം കേട്ടോ. ശരി ശരി. അപ്പൊ ഏതായാലും സന്തോഷം. ഇത്രയും ദൂരെയൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. കാരണം ഗൾഫിലൊക്കെ കേൾക്കുന്നുണ്ട് അതറിയാം, പക്ഷെ മലബാറിൽ നിന്നൊക്കെ മലപ്പുറത്ത് നിന്നൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ആക്ച്വലി. ശരി, അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അനീഷേട്ടോട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ദീപം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ എ പി എൽ കാസറ്റ് കഫേയുടെയും വിന്നേഴ്സ് നമ്മുടെ എഫ് എമ്മിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മുടെ സമ്മാനം മേടിക്കാൻ വേണ്ടി എത്തിയ അനീഷേട്ടനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനീഷേട്ടാ, ചേട്ടൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഒരുപാട് നാളുകളായിട്ട് റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ റേഡിയോ എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്താണ് ആക്ച്വലി?
2: റേഡിയോ എന്ന് പറഞ്ഞ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു മാധ്യമമാണ്. അത് എത്ര ദൂരാണെങ്കിലും നമ്മൾ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പങ്കെടുക്കും, കേൾക്കും. റേഡിയോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ പരിപാടികളും ഉണ്ട്. റേഡിയോ കേട്ടുകൊണ്ട് ഇന്ന് വരെ ഒരാളും മോശപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒക്കെ നല്ലൊരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ വന്നിട്ടുണ്ട് റേഡിയോ കേട്ടിട്ട്. നമുക്കൊരു കൃത്യനിഷ്ഠയും ഒരു സ്വഭാവം കൊണ്ടും നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു മാധ്യമമാണ് റേഡിയോ എന്നുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ റേഡിയോ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു മാധ്യമമാണെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. അപ്പൊ എന്തായാലും ശരിയാണ്. അപ്പൊ എന്തായാലും ആ ഒരു മാധ്യമത്തെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഞങ്ങളൊക്കെ സന്തോഷം അറിയിക്കുകയാണ്. വളരെ സന്തോഷമാണ്. അപ്പൊ എന്തായാലും നിങ്ങളെയൊക്കെ ഇങ്ങനെ ആസ്വദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ദിനം തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ എന്നും പ്രവർത്തിക്കാൻ പച്ചാട്ടൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.
2: കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട്, കട്ടയ്ക്ക് കൂടെയുണ്ട്.
1: അത് മതി, അതിന്റെ ആവശ്യമുണ്ട്. ശരി ശരി. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം. ഇതുപോലെ ഇനിയും മത്സരങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങൾ. ഇതിനേക്കാൾ വലിയ സമ്മാനങ്ങൾ നേടിയെടുക്കാൻ ആസ്ട്രാ എഫ് 90 ഒരുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക.
2: ഇവിടെ വരാൻ പറ്റിയതന്നെ ഭാഗ്യമായിട്ട് കണക്കുകൂട്ടിയാണ്. എല്ലാവരും കാണാനും പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ആസ്ട്രാ എഫ് എം ഒരുക്കിയിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സന്തോഷം ചേട്ടാ, സന്തോഷം കേട്ടോ.
2: ഓക്കെ ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ആസ്ട്രാ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെയും വിന്നേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് മലബാറിൽ നിന്ന് വന്ന നമ്മുടെ അനീഷേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രാ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിന്റെയും കാസറ്റ് കഫേയുടെ വിന്നേഴ്സിനെ ഇങ്ങനെ തുടർന്നും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. വിന്നറാണോ?
1: അതെ.
0: വിന്നറാണ്. പേരെന്താ?
1: ഇന്ദിര.
0: ഇന്ദിര, ഇന്ദിര ചേച്ചി വീട് അടുത്തന്നെയാണോ?
1: എന്റെ വീട് പുനലൂർ കരവാളൂർ.
0: കരവാളൂർ ആണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ എന്റെ മോളുണ്ട്, ഭർത്താവ്.
0: ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഞാന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, തയ്യലൊക്കെ ആയിരുന്നു. തയ്യലും പരിപാടി അത് കഴിഞ്ഞ് ഞാൻ കവിതയൊക്കെ എഴുതും.
0: കവിത എഴുതും? ആഹാ, കവയത്രിയാണോ? ചെറിയൊരു കവയത്രിയാണ്.
1: പ്രിയദർശിനി കലാസാഹിതി അംഗമാ. അപ്പൊ നമ്മള് പിന്നെ മാസത്തിൽ ഒരു രണ്ട് മൂന്ന് മീറ്റിംഗ് ഉണ്ട്, അതിനകത്തൊക്കെ നമ്മൾ പങ്കെടുക്കും, കവിയരങ്ങി പങ്കെടുക്കും. അങ്ങനെ ഞാൻ ഈ കവിത രംഗത്തേക്ക് വന്നത്.
0: ഓക്കേ. അപ്പൊ
1: ഇതെല്ലാം ഞാൻ ഒരുപാട് കവിതകളെല്ലാം എഴുതി പിന്നെ ഇത് അയച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ എല്ലാം പ്രോത്സാഹനത്തോടുകൂടി ഞാൻ പിന്നെ ഞാൻ പ്രിയദർശിനി കലാസാഹിതി അംഗമായി. അവാർഡും പുരസ്കാരവും ഒക്കെ കിട്ടി. പിന്നെ ഇതിലെയൊക്കെ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ കരവാളൂർ ദേവി ക്ഷേത്രത്തിൽ ഞാനൊരു കീർത്തനം എഴുതി കൊടുത്ത് അതിപ്പം പിന്നെ അവിടെ സി ഡി ആയി.
0: ഓക്കെ, അടിപൊളി. ശരി ശരി. അപ്പൊ എന്തായാലും എല്ലാവരും നിമിത്തമായിരുന്നു.
1: അപ്പൊ ഭാഷാകുസുമകൾ എന്ന് പറയുന്ന ഒരു പിന്നെ കവിത പുസ്തകം എഴുതി, 22 കവിതയും.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇനി വരും. അപ്പൊ എന്തായാലും നമ്മുടെ കഴിവ് പുറത്ത് കാണിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ.
1: അപ്പൊ ഞാൻ എന്റെ ഈ കവിതാ പുസ്തകം ആശ്രയ ആകുമ്പോൾ ഞങ്ങൾ ഇത് കേൾക്കുന്നതാണ്. അതിവിടെ എന്റെ ഒരു ഉപകാരമായിട്ട്.
0: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ കാസറ്റ് കഫേയുടെയും എപിഎലിന്റെയും വിന്നേഴ്സ് നമ്മുടെ എഫ് എമ്മിൽ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു വിന്നറായ ഇന്ദിര ചേച്ചിയാണ് നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ, ആർജെ ശ്രീശാന്ത്, ഓൺ ആസ്ട്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ട്.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ്എം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ കാസറ്റ് കഫേയുടെയും ഏപ്പിലിന്റെയും വിന്നേഴ്സിനെയാണ് ഇന്ന് റേഡിയോ വണ്ടിലൂടെ പരിചയപ്പെടുന്നല്ലേ. ആക്ച്വലി കുറച്ചധികം നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അവരൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ആസ്ട്രയ എഫ് എം 90 അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ഇവരെല്ലാം കുടുംബസമേതം പ്രോഗ്രാം കേൾക്കുകയും കുടുംബത്തോടൊപ്പം ഇരുന്ന് ഗെയിം ഷോയിൽ പങ്കെടുക്കുകയും ഒഴിവ് സമയങ്ങളിലെ അവരുടെ ആശ്വാസമായിട്ട് ആസ്ട്രയ എഫ് എം 90 മാറിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പൊ എന്നാലും ഇനിയും പ്രോഗ്രാംസ് എല്ലാം കേൾക്കുക, അതുപോലെ തന്നെ ആസ്ട്രയ പ്രീമിയർ ലീഗിലും കാസറ്റ് കഫേയിലും പങ്കെടുത്ത സമ്മാനങ്ങൾ നേടിയെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടുന്ന് ബൈ ബൈ പറയുകയാണ്. സോപ്പേന്താനും ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം 10 മണിക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടോണ ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കാസിഡ് കഫയുമായിട്ട് ഈ ഒരു മനോഹരമായ ദിവസം, തിങ്കളാഴ്ച ദിവസം, ദാ ഉച്ച ടൈമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരും അല്ല, ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു കാസിഡ് കഫ എന്ന പ്രോഗ്രാമിലൂടെ. അപ്പോൾ 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്കായിട്ടതായ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഒരുക്കി തന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ലൈവിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്, ഡിമാൻഡ് ചെയ്യാവുന്നതാണ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900, 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഫോണെടുത്ത് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും മനോഹരമായ രണ്ട് പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, അങ്ങനെ കാസറ്റ് കഫേ ആണ് നമ്മൾ ആശ്രയ എഫ് എം 90 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചു വാങ്ങിക്കാനുള്ള സമയമാണ് കാസറ്റ് കഫേ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. സോ മടിക്കേണ്ട, വേഗം തന്നെ ഫോൺ എടുത്ത് ലൈവിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും എന്താ ഒരു കോളർ വെയിറ്റിംഗിലാണ്, പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ണെന്ന്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നത്? തങ്കച്ചൻ ചേട്ടൻ. എവിടുന്നാ വിളിക്കുന്നേ?
3: അമ്പലത്തുംകാല.
2: വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിലെ വൈഫും ഞാനേ ഉള്ളൂ.
2: ആണല്ലേ, ഓക്കെ. ഇപ്പൊ വീട്ടിലാണോ? വീട്ടിലാണ്. റേഡിയോയിലൂടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞാലോ, കുരിശു വരച്ചാലും
2: കുലി വരച്ചാലും കുരിശു വരച്ചാലും അല്ലേ? ഓക്കെ ഓക്കെ. അത്രക്ക് ഇഷ്ടമുള്ള പാട്ടാണോ?
3: വളരെ ഇഷ്ടമാണ്.
2: വളരെ ഇഷ്ടമാണ്. ഡെയിലി കേൾക്കാറുണ്ടോ ഈ പാട്ട്?
3: എന്തോ,
2: ഡെയിലി കേൾക്കുന്ന പാട്ടാണോ?
3: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഒരു പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
3: എല്ലാവർക്കും.
2: ഓക്കെ ഓക്കെ. നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കേട്ടോ. വെൽക്കം വെൽക്കം. അപ്പൊ തങ്കച്ചൻ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് നല്ലൊരു മത സൗഹാർദ്ദത്തെ എടുത്തു കാണിക്കുന്ന പാട്ടാണ് കേട്ടോ. കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ്. ദാസാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഈ പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ ആൻഡ് ലിറിക്സ് എഴുതിയിരിക്കുന്നത് MD രാജേന്ദ്രൻ സാറും ചേർന്നിട്ടാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷിണയാണ്. ഹായ് ആശ്രയ, എനിക്ക് മഴവിൽ കൊതുമ്പിലേറി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദക്ഷിണ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അദ്വൈതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് MG ശ്രീകുമാർസാറും KS ചിത്രാമയും ചേർന്ന് കല്യാണി രാഗത്തിൽ പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണ്. കൈതപ്പുറം സാറാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് MG രാധാകൃഷ്ണൻ സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല എവർ ഗ്രീൻ സോങ്ങുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. So keep on listening to ASHRAY from 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
9: ആശ്രയ FM 90.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യേസ് എങ്ങനെ അദ്വൈതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർ സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് നമ്മളിപ്പോൾ ദ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 34 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ മനസ്സിലേക്ക് ഓടി ഓടി എത്തുന്നുണ്ട് എങ്കിൽ ലൈവിലേക്ക് വിളിച്ച് ഈ ഒരു കാസറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ ആ ഒരു പാട്ട് കേൾക്കാം. അപ്പോൾ ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
1: നമസ്കാരം,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് രാംജി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിക്കാറായോ? ആയിട്ടില്ലല്ലേ. മഴയൊക്കെ എങ്ങനെ പോകുന്നു?
1: നല്ല മഴയായിരുന്നു കുറച്ച് മുന്നേ വരെ.
0: നല്ലൊരു കാലാവസ്ഥയാണ്. ഇത്രയും നേരമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഇനി കുഴപ്പമാകുമോന്ന് നമുക്ക് കണ്ടറിയാല്ലേ.
1: ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സോണാണ്.
0: ആണല്ലേ, മഴ പെയ്താലും വെയിലാണെങ്കിലും സുഖമാണല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്?
1: ഇന്നേ എന്റെ പെങ്ങളുടെ മകളെ 7-ാമത്താണ്ടാണ്, 7 വർഷമായി അവള് മരിച്ചിട്ട്.
0: പെങ്ങളുടെ
1: മകള് അവർക്ക് വേണ്ടിട്ട് ദൃക്സാക്ഷിയിലെ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ?
0: ഓക്കെ, ആ ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നപ്പോൾ ഓർത്ത ഒരു പാട്ട് ഇതാണല്ലേ, ദൃക്സാക്ഷി എന്ന മൂവിയിലെ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ എന്ന പാട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് നമ്മൾ വെച്ചു തരാം കേട്ടോ. വെൽക്കം വെൽക്കം. അപ്പൊ എന്തായാലും രാംജി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ദൃക്സാക്ഷി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കെ ജെ യേശുദാസ് സാറ് പാടിയ ഒരു പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിസാറാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തി സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ഫ്രിയ എഫ് എം, പ്ലീസ് പ്ലേ ആരൊരാൾ കുളിർ മഴയിൽ എന്ന പാട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മാഗി ജോർജ് ചേച്ചിയാണ് ഫ്രം വൈപ്പിൻ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴപ്പാട്ടുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പട്ടാളം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് മാഗി ചേച്ചിയും ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആരൊരാൾ പുലർ മഴയിൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ദാസാറും സുജാത മാമും ചേർന്നിട്ടാണ്. ഗിരീഷ് പുതഞ്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. വിദ്യാസാഗറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് നമ്മളിതാ കാസറ്റ് കഫിലൂടെ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2nd പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
5: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
4: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച 3rൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
6: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര 3 ജൂലൈ ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ജൂലൈ 1 മുതൽ

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ നമ്മൾ ഈ കാസിറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ കേട്ട് കേട്ട് ഒരു മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. ഇനി രണ്ട് മണി വരെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ലൈവിലേക്ക് വിളിച്ചോ, മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909094 219909090 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പം നമുക്ക് എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടനാണ്. ഹായ് മോളെ, എനിക്ക് ബാസീഗർ എന്ന മൂവിയിലെ ബാസീഗർ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാർ ചേട്ടൻ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ 1993 റിലീസായ ഒരു അടിപൊളി മൂവിയാണ് ബാസീഗർ എന്ന സിനിമ. കാജലും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടറായിട്ടുള്ള ഷാറൂഖ് ഖാൻ, അദ്ദേഹം തകർത്ത് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ബാസീഗറോ ബാസീഗർ എന്ന ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കുമാർ സാനുവും അൽക്കാ യാഗ്നിക്കും ചേർന്നിട്ടാണ്. അപ്പോൾ ശ്രീകുമാർ ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്തൊരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോൺസൺ ചേട്ടനാണ്. 6 തമ്പുരാൻ എന്ന സിനിമയിലെ ഹരിമുരളീരവം എന്ന പാട്ട് വെച്ച് തരുമോ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ്, ദാസ് സാർ പാടി ഗംഭീരമാക്കിയ ഒരു ക്ലാസിക്കൽ സോങ് എന്ന് വേണമെങ്കിലും പറയാമല്ലേ. ഈ ഒരു പാട്ട് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുതഞ്ചേരിയാണ്, മ്യൂസിക് നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററും ചേർന്നിട്ടാണ്. 6 തമ്പുരാൻ എന്ന സിനിമയിൽ ഈ ഒരു പാട്ട് എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ജോൺസൺ ചേട്ടൻ്റെ വകയും നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടർഗപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
7: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ബാസിഗാർ എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിന്ദി എവർഗ്രീൻ സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫിയിലൂടെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചു വാങ്ങിക്കാൻ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം മോളെ, ഇത് നെടിയവേള, ഇതിൽ ശാന്ത ചേച്ചിയാണേ.
0: എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി വിശേഷങ്ങൾ?
1: വിശേഷം ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ് മോളെ, നല്ല കാറ്റുണ്ട്, ശക്തമായ മഴയുണ്ട്.
0: ഓക്കെ, അപ്പൊ സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ.
1: വീട്ടിലല്ലല്ലോ ചേച്ചി, അംഗൻവാടിയിലാ.
0: അംഗൻവാടിയിലാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡ് ഞങ്ങള് 2 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കും മോളെ,
0: ആണല്ലേ,
1: ഉറങ്ങി കഴിഞ്ഞിട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുവാണല്ലേ?
1: പാട്ട് കേട്ടിരിക്കുകയാണ്.
0: ഏത് പാട്ടാണ് ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്?
1: പ്രണയ സരോവര തീരം, പണ്ടൊരു പ്രദോഷ സന്ധ്യ സമയം,
0: സന്ധ്യാനേരം അല്ലേ?
1: ഓക്കെ, സന്ധ്യാനേരം.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: വേണ്ടിയിട്ട് അപ്പൊ ചേച്ചിയുടെ വക ഒരു പാട്ടല്ലേ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: നമ്മുടെ ശ്രീകുട്ടൻ അവിടെ ഉണ്ടോ?
0: ആ, ശ്രീകുട്ടനുണ്ട്. യെസ്, ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ശ്രീകുട്ടൻ എന്തായാലും ഒരു സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞേക്കാം കേട്ടോ. വെൽക്കം വെൽക്കം വെൽക്കം. അപ്പൊ എന്തായാലും ശാന്ത ചേച്ചി വിളിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു പാട്ട് പ്രണയ സരോവര തീരം എന്ന പാട്ടാണ്. ഇന്നലെ ഇന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ബിജു തിരുമലയാണ് വരികൾ എഴുതിയിരിക്കുന്നത്, മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ജി ദേവരാജൻ മാസ്റ്ററും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു നല്ല പാട്ട് നമുക്ക് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗ്രേസി ചേച്ചിയാണ്, അംഗൻവാടി ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ എന്ന പാട്ട് വെച്ച് തരണം പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഗ്രേസി ടീച്ചർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു എവർ ഗ്രീൻ സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദാസാറ് പാടിയ നല്ലൊരു പാട്ട് തന്നെയാണ്, 5 Star Hospital എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറ് പാടിയ വരികൾ കുറിച്ചിരിക്കുന്നത് യൂസുഫ് അലി കേച്ചേരിയാണ്. മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ബോംബെ റവിസാറാണ്. അപ്പോൾ വീലു എന്ന രാഗത്തിൽ പിറന്ന ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് പാട്ടുകൾ പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: യാസിക് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്
6: കേട്ടോണ്ടിരിക്കുന്നത്. കാസിറ്റ് കഫേ ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകളൊക്കെ ലൈവിലൂടെ കേൾക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കോൾ ഇവിടെ വെയിറ്റിംഗിലാണ്. ഹലോ,
7: ഹലോ,
6: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
7: ഞാനാ മോളെ, പകൽക്കുറിന്ന് ഷീല.
6: എന്തൊക്കെയുണ്ട് ഷീല ചേച്ചി വിശേഷങ്ങൾ?
7: ഓ, വിശേഷമൊന്നുമില്ല, മഴ പെയ്തോണ്ടിരിക്കുന്നു.
6: മഴ പെയ്തോണ്ടിരിക്കാണ്, മഴയും കണ്ടങ്ങനെ ഇരിക്കുകയാണല്ലേ. ഓക്കെ, ഫുഡ് കഴിച്ചോ?
7: ഇല്ല ഇല്ല,
6: ഫുഡ് കഴിക്കാറായിട്ടില്ല.
7: ഫുഡ് കഴിക്കാറാവണമെങ്കിൽ ഇത് തീരണം.
6: ഓക്കെ, കാസിക് കഫേയിലും പാട്ടുകളെല്ലാം കേട്ട് തീർന്നിട്ടേ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാണ് കാസിക് കഫേയിലൂടെ കേൾക്കേണ്ടത്? സ്വാമി എന്നുള്ള പാട്ട് വേണം. അടിപൊളി പാട്ടാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഡാൻസ് ചെയ്യാനാണോ മഴയത്ത്? അല്ല, അത്രയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണോ? ഓക്കെ, നമുക്ക് നിന്നോണ്ട് ഡാൻസ് ചെയ്യണമെന്നില്ല, ഇരുന്നോണ്ട് ഡാൻസ് ചെയ്യാം. സ്റ്റെപ്പ് ഒക്കെ ഇടാലോ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ അല്ലു അർജുനും രശ്മികയും തകർത്ത് അഭിനയിച്ച പുഷ്പ എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ട് തന്നെയാണ് സാമി എന്ന് തുടങ്ങുന്ന പാട്ട്. എന്തായാലും ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. ആൻറ്റി, നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ, ഞാൻ അനസ്. എനിക്ക് അയ്യോ രാമ ഹാത്തസേ എന്ന ആൽബം സോങ്, ഫാൽഗുണി പതക്കേൻ്റെ ഒരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിന് വേണ്ടിയിട്ട് ഫാൽഗുണി പതക്കേൻ്റെ ആ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. എന്തായാലും രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്തൊരു മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനന്യയാണ് കേട്ടോ. അനന്യ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്ന പാട്ട്, ചേച്ചി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന തമിഴ് സോങ് പേസും മഴ എന്ന പാട്ട് വെച്ച് തരുമോ, എന്റെ ലവറിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനന്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ലവറിന് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം അനന്യ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. ലവറിന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും അനന്യയുടെ ലവറിന് വേണ്ടിയിട്ടും അനന്യയ്ക്ക് വേണ്ടിയിട്ടും പേസും മഴ എന്ന് തുടങ്ങുന്ന ഈ ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ് കേട്ടോ. അപ്പോൾ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് സമയപരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ FM 90 നാടിനൊപ്പം നാട്ടാർഗോപമാൻ. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഇസ് 2 o'clock.

ലൗഡ് സ്പീക്കറിൽ വീണ്ടും ഞാറ്റ് വേല എന്ന സെഗ്മെന്റ് എത്തിയിരിക്കുന്നു. കൂടെ ജീവിയാണ്. ഇത് കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, കൃഷിയുമായി ബന്ധപ്പെട്ട്. ആദ്യം തന്നെ ആദായത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം പ്രയോജനകരമായിട്ടുള്ള പാൽക്കൂൺ കൃഷിയെ പറ്റിയാണ്. അതുപോലെ തന്നെ വരുന്നുണ്ട് ഹരിതഗ്രഹ കൃഷികൾ നമുക്ക് ഏത് തരത്തിൽ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കണ്ടന്റിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. പലർക്കും ഒരുപാട് സംശയങ്ങളുള്ള ഒരു വിഷയം കൂടിയാണ്. ഒരു കാലത്ത് ഇടിവെട്ടി തിമിർത്തു പെയ്യുന്ന ഇടവപ്പാതി തോരാൻ കാത്തു നിൽക്കും കേരളത്തിലെ ഓരോ വീട്ടമ്മമാരും വീട്ടിലെ കുട്ടികളൊക്കെ തന്നെയും. പിറ്റേന്ന് പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വെള്ളാരം കല്ലുപോലെ അങ്ങിങ്ങായിട്ട് മൊട്ടായും കുടചൂടിയും വിടർന്നു നിൽക്കുന്ന അരിക്കൂണും ചിതൽക്കൂണുമൊക്കെ. പക്ഷേ ഇന്ന് ഈ ന്യൂജൻ വീട്ടമ്മമാർ പണ്ടത്തതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായി ഇടവപ്പാതിക്ക് ചുവിയോർക്കാതെ തന്നെ വർഷത്തിലുടനീളം കൂൺ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാനങ്ങൾ തേടുകയാണ്. ഇങ്ങനെ മഴ സമയത്ത് മാത്രം നമുക്ക് കാത്തിരുന്നാൽ പോരല്ലോ കൂൺ ഭക്ഷിക്കാനായിട്ട്. കാരണം ഒരുപാട് പോഷക ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് എക്കാലവും കൂൺ കിട്ടുന്ന കൂൺ കൃഷിയിലേക്ക് പലരും തിരിയുന്നത്. ഇന്ത്യയിൽ ശാസ്ത്രീയമായിട്ട് കൂൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാന ഇനങ്ങൾ എന്ന് പറയുന്നത് ബട്ടർ മഷ്റൂം, ചിപ്പിക്കൂൺ, പാൽക്കൂൺ, വൈക്കോൽ കൂൺ എന്നിവയാണ്. കേരളത്തിൽ ചിപ്പിക്കൂൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാൽക്കൂണാണ്. പാലുപോലെ തൂവള്ള നിറമുള്ള ഈ കൂൺ കലോസബ് ജനുസിൽപ്പെടുന്നു. തൂവള്ള നിറത്തെ ആസ്പദമാക്കിയാണ് പാൽക്കൂൺ അഥവാ മിൽക്കി മഷ്റൂം എന്നറിയപ്പെടുന്നത്. സാധാരണ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന കൂണുകളെ അപേക്ഷിച്ച് പാൽക്കൂണുകൾ ഓരോന്നിനും നല്ല തൂക്കമുണ്ടായി. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നടത്തിയ പഠനത്തിൽ പാൽക്കൂണിന് 60 മുതൽ 130% വരെ ഉൽപ്പാദന ക്ഷമത ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി ജീവകങ്ങളും ധാതുക്കളും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് 1%, മാംസ്യം 2.75%, അന്നജം 6.8%, ഫൈബർ, ലിപ്പിഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട മറ്റ് ഘടകങ്ങൾ. രുചിയിൽ മാംസാഹാരത്തോട് കടപിടിക്കുന്നതും എന്നാൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണെന്നതും കൂണുകളെ അല്ലെങ്കിൽ കൂണുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെ നമ്മുടെ തീൻമേശകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരിനമായിട്ട് മാറുകയാണ്. ഗ്യാസ് ട്രബിൾ, മലബന്ധം മുതലായവ അകറ്റുന്നതിനുള്ള വിശിഷ്ടമായ ഔഷധ ഗുണങ്ങളും നമ്മുടെ പാൽക്കൂണിനുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കൂൺ കൃഷിയെ പറ്റിയാണ് ഞാറ്റു വേലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയഫം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ക്രെഡിറ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

തിരികെ താം ഞാറ്റുവേലയിലേക്ക്. കൃഷിരീതി എങ്ങനെയാന്ന് വെച്ചാൽ, ചിപ്പിക്കൂൺ കൃഷിരീതിയെ പോലെ തന്നെ വൈക്കോലാണ് പാൽക്കൂൺ കൃഷിക്കും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമം. ചിപ്പിക്കൂണിന്റെ ഉപയോഗശൂന്യമായ ബെഡിലും പാൽക്കൂൺ കൃഷി ചെയ്യാമെന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനായി 12 മുതൽ 16 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത വൈക്കോൽ 45 മിനിറ്റ് നേരം ആവിയിൽ പുഴുങ്ങുക, 60 മുതൽ 65% വരെ ഈർപ്പം നിൽക്കത്തക്ക രീതിയിൽ അണുവിമുക്തമായ ഒരു പ്രതലത്തിൽ അവ വിരിച്ചു വേണം വൈക്കോൽ ഉണക്കാനായിട്ട്. സുതാര്യവും 30x60 സെന്റിമീറ്റർ വീതിയും നീളവുമുള്ള, അല്ലെങ്കിൽ ആവശ്യാനുസരണം നീളവും വീതിയുമുള്ള പോളിപ്രൊപ്പലിൻ കവറുകളാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. വൈക്കോൽ വട്ടത്തിൽ ചുറ്റി, അതായത് ഒരു ചുമ്മാട് രൂപത്തിൽ ചുറ്റിയെടുത്ത് കവറിനുള്ളിൽ വെക്കണം. കൂൺ വിത്ത് കവറിന്റെ അരികിലൂടെ മാത്രം വൃത്താകൃതിയിൽ വരത്തക്ക രീതിയിൽ വിതറുന്നു. വീണ്ടും അതേ കനത്തിൽ വൈക്കോൽ വെക്കുന്നു. കൂൺ വിത്ത് വീണ്ടും അരികിലൂടെ ഇടുന്നു. കവർ നിറയുന്നത് വരെ ഇത് തുടരുക. കവറിന്റെ വായ്ഭാഗം ചരടുകൊണ്ട് നന്നായി വരിഞ്ഞു കെട്ടുക. ഇവ ഒരു ഇരുട്ടുമുറിയിൽ സൂക്ഷിച്ചു വെക്കുക. 10 മുതൽ 15-20 ദിവസം വരെ അവിടെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഇത്രയും സമയം കൊണ്ട് കൂൺ തന്തുക്കൾ വളർന്ന് വൈക്കോലിൽ മുഴുവൻ വ്യാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ കൂൺ വിത്ത് കവറിന്റെ അരികിലൂടെ മാത്രമാണ് വൃത്താകൃതിയിൽ വരത്തക്ക രീതിയിൽ വിതറേണ്ടത്. വീണ്ടും വിതറിയ ശേഷം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ റൗണ്ട് രീതിയിൽ വൈക്കോൽ ആ കവറിലേക്ക് ഇട്ട് കൊടുക്കുകയും വേണം. അങ്ങനെ 10 മുതൽ 15-20 ദിവസം കൊണ്ടാണ്, അത്രയും സമയം കൊണ്ടാണ് ഈ കൂൺ തന്തുക്കൾ വളർന്ന് വൈക്കോലിൽ മുഴുവനും വ്യാപിക്കുന്നത്. ഇനി ഇതിന്റെ കേസിംഗ് ആണ് കേട്ടോ. 15 മുതൽ 20 ദിവസം കഴിയുമ്പോൾ കൂന്തടം നടുവേ മുറിക്കണം. അപ്പോൾ കിട്ടുന്ന രണ്ട് തടവും പാൽക്കൂണിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ കേസിംഗ് എന്ന പ്രക്രിയയ്ക്ക് വിധേയപ്പെടുന്നു. ഇതിനായിട്ട് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ സമാസമം ചേർത്ത് 30% ഈർപ്പത്തിൽ കൂട്ടിക്കലർത്തി 30 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അല്പം കുമ്മായപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഈ മിശ്രിതം തണുപ്പിച്ച ശേഷം 1.5 ഇഞ്ച് കനത്തിൽ കൂൺ തടത്തിന് മുകളിലിടണം. ഈർപ്പം നിലനിർത്താൻ ദിവസേന ഹാൻഡ് സ്പ്രേ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുകയും വേണം. ഏകദേശം 10 ദിവസത്തിന് ശേഷമാണ് തന്തുക്കൾ 1.5 ഇഞ്ച് കനമുള്ള കേസിംഗ് മിശ്രിതത്തിന്റെ മുകളിലെത്തുക. വായുസഞ്ചാരവും വെളിച്ചവുമുള്ള മുറിയിലാണ് ഇനി നമ്മുടെ ഈ തടങ്ങൾ സൂക്ഷിക്കേണ്ടത്. താപനില 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസിൽ ആർദ്രത 80 മുതൽ 90% നിലനിർത്തണം. ചുറ്റുപാടിലുണ്ടാകുന്ന ഈ വ്യതിയാനം മൂലം 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ മുകുളങ്ങൾ പുറത്തുവരും. 7 മുതൽ 10 ദിവസത്തിനകം ഇവ വിളവെടുപ്പിനും യോഗ്യമാകും. അങ്ങനെ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ താപനിലയും ഇതിന്റെ ആർദ്രതയൊക്കെയാണ് കേട്ടോ. അതെല്ലാം കൃത്യമാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മുതൽ 10 ദിവസത്തിനകം നമുക്ക് കൂൺ വിളവെടുക്കാനും സാധിക്കും. കേട്ടോണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കൂൺ കൃഷിയെ പറ്റിയാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൃഷി ചെയ്യുന്ന പ്രാഥമിക ഘട്ടം കൃഷി ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ സാധിക്കും, അങ്ങനെ വിളവെടുക്കണമെങ്കിൽ എന്തൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പൂർണ്ണ വളർച്ചയെത്തിയ കൂൺ തടത്തിൽ നിന്ന് പിരിച്ചു വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു കൂണിന് ശരാശരി 100 മുതൽ 150 ഗ്രാം വരെ ഭാരമുണ്ടാകും കേട്ടോ. മറ്റ് കൂണുകളെ അപേക്ഷിച്ച് ഈ പാൽക്കൂണിന്റെ സൂക്ഷിപ്പ് കാലാവധി വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലും ഇതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. അന്തരീക്ഷ ഊഷ്മാവിൽ 3 ദിവസവും നമ്മുടെ റെഫ്രിജറേറ്ററിൽ 7 മുതൽ 10 ദിവസം വരെയും കേടുകൂടാതെ നമ്മുടെ ഈ പാൽക്കൂൺ സൂക്ഷിക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പാൽക്കൂൺ അച്ചാർ, സൂപ്പ്, കാനിങ് തുടങ്ങിയ പലവിധ സംസ്കരണ പ്രക്രിയകൾക്കും ഉപയോഗിക്കാം. വേനൽക്കാലത്ത് ചിപ്പിക്കൂണിനേക്കാൾ ആദായകരം പാൽക്കൂൺ തന്നെയാണ്. രോഗങ്ങളും കീടങ്ങളും കുറവാണെന്നതും പാൽക്കൂണിനെ മലയാളികൾക്കിടയിൽ വളരെയധികം പ്രിയങ്കരമാക്കുന്നുണ്ട്. പക്ഷേ കൂൺ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതവയുടെ താപനിലയും ആർദ്രതയൊക്കെയാണ്. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂൺ കൃഷി. എന്നിരുന്നാൽ തന്നെയും നമ്മൾ എല്ലാ കൃഷിക്കും കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ശ്രദ്ധ ഇതിന് കൊടുക്കേണ്ടതുണ്ട്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാൽക്കൂണും ചിപ്പിക്കൂണും വൈക്കോൽ കൂൺ എന്നിവയാണ്. ഇതേ വൈക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പാൽക്കൂൺ കൃഷി ചെയ്യേണ്ടത്. പാൽക്കൂൺ എന്ന ഒരു സ്പെസിഫിക് ഇനത്തെ പറ്റിയാണ് നമ്മൾ വിശദീകരിച്ചത്. അതിന്റെ ആരംഭഘട്ടം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സാധാരണ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന കൂണുകളെ അപേക്ഷിച്ച് പാൽക്കൂണുകൾക്ക് ഓരോന്നിനും നല്ല തൂക്കമുണ്ടായിരിക്കും എന്നുള്ളത്, നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്ത് വിൽപ്പനയ്ക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സ്വന്തം ആവശ്യത്തിൽ ഉപരിയായിട്ട് വിൽപ്പനയ്ക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാൽക്കൂൺ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. കാരണം ഇതിന് ഭാരമുണ്ട്. ഇത് ഏകദേശം 3-4 ദിവസം വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലിരിക്കും. 7 മുതൽ 10 ദിവസം വരെ നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു കേടുമില്ലാതെ ഈ പാൽക്കൂൺ ഇരിക്കും എന്നുള്ളതും നമുക്കിത് ആദായം നേടിത്തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. ഞാറ്റുവേലയിൽ ഇനി വരാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഹരിതഗൃഹ കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇതേ ഹരിതഗൃഹ കൃഷിക്ക് തന്നെ സർക്കാർ ഒരുപാട് ധനസഹായവും നൽകുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഹരിതഗൃഹ കൃഷിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനും കർഷകർക്കിടയിൽ ഈ കൃഷി വളരെയധികം വ്യാപകമാക്കുന്നതിനും നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ 50% സബ്സിഡി നൽകുന്നുണ്ട്. അതൊക്കെ ഓരോ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നും ആ സബ്സിഡി വാങ്ങി കൃഷി ചെയ്യുന്നവരും ഒരുപാടുണ്ട്. ഈ കൃഷിക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. നല്ല കഴിവും ഉത്സാഹവും മുൻപരിചയവുമുള്ള കൃഷിക്കാർക്ക് മുൻഗണന കൊടുക്കും. സബ്സിഡി കഴിച്ച് ബാക്കിയുള്ള തുക സ്വന്തം കയ്യിൽ നിന്നും എടുത്ത് ഹരിതഗൃഹം നിർമ്മിക്കാൻ ഓരോ കർഷകരും തയ്യാറായിരിക്കണം. ഏകദേശം ഒരു 5 വർഷത്തിനിടയിൽ കാർഷിക മേഖലയിൽ അവാർഡ് ലഭിച്ച കർഷകർക്ക് പ്രത്യേക മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ. ശരിയായ സ്പെസിഫിക്കേഷനിൽ തന്നെ നമ്മുടെ ഈ ഹരിതഗൃഹം നിർമ്മിക്കാൻ ഓരോ കർഷകരും തയ്യാറായിരിക്കണം. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, കൃഷിവകുപ്പ് എന്നിവർ പറയുന്ന നിബന്ധനകൾ പാലിക്കാനും തയ്യാറായിരിക്കണം. കൃഷിക്കാരന് ഹരിതഗൃഹ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഭൂമി എല്ലാ സ്പെസിഫിക്കേഷനും സാധൂകരിക്കും വിധം ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഹൈടെക് അഗ്രികൾച്ചർ ഫാമിംഗുമായി ബന്ധപ്പെട്ട് ആവശ്യാനുസരണം യാത്രകൾ ചെയ്യാനുള്ള ആരോഗ്യവും സന്നദ്ധതയും ഒക്കെ ഈ കർഷകനുണ്ടായിരിക്കണം കേട്ടോ. ഹൈടെക് ഫാമിംഗിന്റെ വിശദാംശങ്ങൾ ഗ്രഹിക്കുന്നതിന് പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കുകയും മറ്റ് കർഷകർക്ക് ലഭ്യമായ അറിവ് പകർന്നു കൊടുക്കുകയും വേണം. മുഴുവൻ സമയവും കൃഷി ചെയ്യാൻ തയ്യാറായിരിക്കണം, പാർട്ട് ടൈം ആയിട്ട് നടക്കില്ല. മറ്റു കർഷകരെ പ്രദർശന തോട്ടങ്ങൾ സന്ദർശിക്കാൻ അനുവദിക്കുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും താല്പര്യമുണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മുടെ കൃഷിഭൂമിയിൽ വരുമ്പോൾ കയറാൻ പാടില്ല എന്നൊന്നും പറയരുത്. ആ മനസ്സുള്ളവർക്കൊന്നും ഇത് സാധിക്കില്ല. കൃഷിയിലെ ഓരോ വിശദാംശങ്ങളും ശരിയായ രീതിയിൽ നിരീക്ഷിക്കുകയും അവ രേഖപ്പെടുത്തിയിരിക്കുകയും വേണം. ചുരുങ്ങിയത് 5 വർഷത്തേക്കെങ്കിലും ഈ പോളി ഹൗസിൽ ആ ഒരു കൃഷി നിലനിർത്തുകയും വേണം കേട്ടോ. കടമെടുക്കാൻ നിർബന്ധമില്ല, പക്ഷേ തയ്യാറാണ് എന്നതിനുള്ളൊരു സമ്മതപത്രം വേണം. കർഷകർ ബാങ്കുമായി കരാറുകൾ സ്ഥാപിച്ചോ അല്ലെങ്കിൽ ലോൺ അനുവദിച്ചോ അല്ലെങ്കിൽ എപ്പോൾ അനുവദിക്കും എന്ന് കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം കൂടി ഉണ്ടായിരിക്കണം. നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുവാദം ലഭിച്ചാൽ ഉടനെ തന്നെ കർഷകൻ സ്ട്രക്ചറിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നത് കാണിച്ചുള്ള സമ്മതപത്രവും ഇതിനോടൊപ്പം വേണം. സ്ട്രക്ചറിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ ഹരിതഗൃഹത്തിൽ കൃഷി ആരംഭിക്കുമെന്ന് കാണിക്കുന്ന ഒരു സമ്മതപത്രം കൂടി വേണം. ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായി കൃഷികാര്യങ്ങൾ പ്രത്യേകിച്ച് വിപണനം ചെയ്യാൻ തയ്യാറാണെന്ന് കാണിച്ചുള്ള സമ്മതപത്രവും വേണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒരു സബ്സിഡിയുടെ പരിഗണനയിൽ നമ്മൾ വരിക കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോയിന്റുകൾ ഓരോന്നും ശ്രദ്ധിക്കുക. സബ്സിഡിയുടെ പരിഗണനയിൽ വരുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരു കർഷകൻ ബേസിക്കലി ഈ ഒരു ഹരിതഗൃഹ കൃഷിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ കർഷകൻ ഉണ്ടായിരിക്കേണ്ട മനസ്സാണത്. അതുണ്ടെങ്കിൽ മാത്രമേ ആ കൃഷി വിജയിക്കൂ എന്നുള്ളത് ഈ ഓരോ പോയിന്റിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹരിതഗൃഹ കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനും ഇത്തരത്തിൽ കുറേ അധികം മാനദണ്ഡങ്ങളുണ്ട്. നമുക്ക് അതിനെപ്പറ്റി കേൾക്കാം ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കും.

0: എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്റ്റ് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ലൗഡ് സ്പീക്കർ
4: അരവിന്ദ് ആഘോഷം.

ഞാറ്റുവേലിയിൽ തിരികെയെത്തുമ്പോൾ ഹരിതഗൃഹ കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങളാണ്. ഞാൻ പ്രധാനപ്പെട്ടവ പറയാം. ഗ്രീൻ ഹൌസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കർഷകരൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. വെള്ളവും വൈദ്യുതിയും ഗതാഗത സൗകര്യങ്ങളും നല്ല പ്രകാശവും വായു സഞ്ചാരവുമുള്ള സ്ഥലമായിരിക്കണം നമ്മൾ ഗ്രീൻ ഹൌസ് പദ്ധതിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. തണലുണ്ടാകാനേ പാടില്ല. അതായത് അടുത്ത് വല്ല മരമോ കെട്ടിടമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉയരത്തിന്റെ ഒരു രണ്ടിരട്ടി ദൂരമെങ്കിലും വിട്ടു വേണം നമ്മുടെ ഹരിതഗൃഹം പണിയാനായിട്ട്. നല്ല നീർവാർച്ചയുള്ളതും വെള്ളക്കെട്ടില്ലാത്തതുമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഹരിതഗൃഹം. മണ്ണിന്റെ pH മൂല്യം 6.5 നടുക്കും. EC 0.5 മുതൽ 1 ms ആയിരിക്കണം. ഹരിതഗൃഹ നിർമ്മാണത്തിന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് കാറ്റിന്റെ ശക്തി തടയുന്നതിന് വൃക്ഷങ്ങളുടെ തട 30 meter അകലത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു വിധമുണ്ടല്ലോ, അതില് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഹരിതഗൃഹ നിർമ്മാണത്തിന് വേണ്ട ഉപഭോക്താവിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് കൃഷി ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ കൊല്ലവും പുതിയ കർഷകർ ഹരിതഗൃഹ നിർമ്മാണത്തിന് സബ്സിഡി ലഭിക്കാൻ അപേക്ഷ നൽകിയിരിക്കും, സ്വാഭാവികം. എന്നാൽ കണ്ണടച്ച് നമുക്ക് ഈ സബ്സിഡി ഒന്നും നൽകാനായിട്ട് കഴിയില്ല. അങ്ങനെ സമീപിക്കുന്നതും ശരിയല്ലല്ലോ. അപ്പോ അപേക്ഷ സ്വീകരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്കുള്ള സ്ഥല ലഭ്യതയെക്കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അവരുടെ മനസ്സിൽ ഈ കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. പിന്നീട് അവർ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. സ്ഥലം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹരിതഗൃഹ നിർമ്മാണത്തിന് യോജിച്ചതാണോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൊല്ലത്തിൽ 365 ദിവസവും വെള്ളക്കെട്ടില്ലാത്തതും തണലില്ലാത്തതുമായിട്ടുള്ള സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ മഴ സീസൺ വരുമ്പോൾ വെള്ളക്കെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ കൃഷിയും അതുവരെ നമ്മൾ എടുത്ത എഫർട്ടൊക്കെ വെറുതെ ആയിപ്പോകും. 2 മുതൽ 3 പരിശീലന പരിപാടികളിൽ, അതായത് ടെക്നിക്കൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചുരുങ്ങിയ 3 ദിവസമുള്ള ഒരു പരിശീലനമെങ്കിലും ഈ ഒരു കർഷകൻ പങ്കെടുത്തിരിക്കണം. ഹരിതഗൃഹ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കർഷകരോടെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. ഇത് കഴിയുമ്പോൾ ഹരിതഗൃഹ കൃഷി തനിക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് കർഷകന് തന്നെ മനസ്സിലാകും. ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഫീൽഡിലേക്ക് ഇറങ്ങുക. അതിനുശേഷം ഉറച്ച മനസ്സോടുകൂടി വരുന്ന കർഷകർക്ക് മാത്രം ഈ സബ്സിഡി നൽകാനാണ് ഓരോ കൃഷി ഉദ്യോഗസ്ഥരും ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ നല്ലൊരു ആത്മാർത്ഥമായ പ്രണയവും മാനസികമായ ഒരു തയ്യാറെടുപ്പൊക്കെ ഇതിനുവേണ്ടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കർഷകരുടെ പൈസ മാത്രമല്ല സർക്കാർ കൊടുക്കുന്ന ഈ സബ്സിഡിയും ചിലപ്പോൾ വെറുതെ ആയി പോകാം. ജില്ലാതലത്തിൽ കാർഷിക ഡെപ്യൂട്ടി ഡയറക്ടറാണ് കേട്ടോ ഈ പരിപാടി പ്രധാനമായിട്ടും നടപ്പാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കർഷകരുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇനി കുരുമുളക് കൃഷി വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ചില രീതികളാണ് നമ്മൾ ഞാറ്റുവേലയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അതുവരെ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

റോസമ്മ എന്ന കർഷക പറയുന്നത്. നാലെണ്ണമുള്ള ഒരു കവറിന് 25 രൂപയാണ് വില. അത്യുൽപാദന ശേഷിയുള്ള പന്നിയൂറും നാടൻ ഇനങ്ങളായ കരിമുണ്ട, കരിവള്ളി, നീലമുണ്ട തുടങ്ങി നിരവധി ഇനങ്ങളുടെ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നുണ്ട്. മക്കളായ ഷെറിനും ഷിബിനും ഒക്കെ എല്ലാ സഹായവുമായിട്ട് ഈ വീട്ടമ്മയുടെ ഒപ്പമുണ്ട്. വീട്ടിൽ ഏലം കൃഷി ചെയ്ത് കാച്ചതിന്റെ സന്തോഷത്തിലും കൂടിയാണ് ഇവർ. എന്തായാലും പറഞ്ഞു വന്നത്, നമുക്കും ശ്രമിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് പത്തലും യു വി ഷീറ്റും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പോളി ഹൗസ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു പോളി ഹൗസ് ആണ്. കുരുമുളകിന്റെ വള്ളികൾ എങ്ങനെ വേര് പിടിപ്പിക്കുന്നു, ചാണകപ്പൊടിയും മണ്ണും ചേർത്ത ചെറു കവറുകളിൽ ഒന്നിൽ 4 വള്ളി വെച്ചാണ് ഇവർ നടുന്നത്. 2 ഇലയാകുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് എന്നിവ ചേർത്ത മിശ്രിതം കലക്കി ഒഴിക്കും. കൂടിനകത്താക്കി 20 ദിവസമാണ് പോളി ഹൗസിൽ വെക്കുക. ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് മുളപൊട്ടുന്ന ഈ ഒരു തൈ എന്ന് പറയുന്നത് 25 രൂപയ്ക്ക് വിൽക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ആദായം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ വീട്ടമ്മ തെളിയിക്കുന്ന ഒരു കാര്യം. പച്ചക്കറിയും വാഴയും കവുങ്ങും ഒക്കെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ഇടവേളകളിൽ കൃഷി ചെയ്യുമ്പോൾ, കൃത്യമായിട്ടുള്ള വളപ്രയോഗമൊക്കെ നൽകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ആദായം ലഭിക്കും കേട്ടോ. ഇനി വരുന്നുണ്ട് ഒരു ചെറിയ സ്റ്റോറി ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

പച്ചക്കറിയും വാഴയും പിന്നെ കവുങ്ങും എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് കുമരനെല്ലൂർ തെക്കേടത്ത് ജോർജിന്റെ കൃഷിയിടം എന്ന് പറയുന്നത്. ഒരുപാട് കൃഷിയിടങ്ങൾ അവിടെ ഉണ്ടെങ്കിലും പക്ഷേ നോട്ടം പെട്ടെന്ന് പതിയുക ജോർജിന്റെ കൃഷിയിടത്തിലേക്കായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വിളയാത്തതൊന്നും തന്നെയില്ല. പരീക്ഷിക്കാത്ത വിളകളും വളരെ ചുരുക്കമാണ്. ചീര, കോവൽ, പയർ, വാഴ, കുമ്പളം, മത്തൻ, കവുങ്ങ്, അങ്ങനെ പോകുന്നു ജോർജിന്റെ കൃഷിയിടത്തിലെ വിള വൈവിധ്യം. കുമ്മായമിട്ട് 10 ദിവസം മണ്ണിളക്കാതെ ഇട്ടുകൊണ്ടാണ് ഏത് കൃഷിയും ആരംഭിക്കുക. അതിനുശേഷം ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് നിലമിളക്കും. ജനുവരിയിൽ വള്ളിപ്പയർ കൃഷി തുടങ്ങും. ഇതിനിടയിൽ കോവൽ അതേ തടത്തിൽ തന്നെയിടും. പയർ വിളവെടുപ്പ് കഴിയുമ്പോൾ കോവൽ വള്ളി വീശിയിട്ടുണ്ടാകും. കോവൽ 65 ചുവടാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരാഴ്ച 500 കിലോ വരെ ലഭിക്കും. കഴിഞ്ഞ വർഷം 140,000 രൂപ വരെ ലഭിച്ചു. ജൂണിൽ തിരുവാതിര ഞാറ്റുവേലയ്ക്കൊപ്പമാണ് നടന്നത്. ഒരു വർഷം വരെ ഇതിൽ നിന്ന് വിളവെടുക്കാനും സാധിക്കും. പിന്നെ പയറിടും. അതിനുശേഷം വീണ്ടും കോവൽ നടുകയാണ് ചെയ്യുന്നത്. പയർ ആഴ്ചയിൽ 50 കിലോ വരെ ലഭിക്കും. അതായത് ആഴ്ചയിൽ 2,000 രൂപ പയറിൽ നിന്ന് തന്നെ ലഭിക്കും. വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം എന്നിവ ചേർത്ത് പുളിപ്പിച്ച വളം 2 കപ്പ് വീതം ആഴ്ചയിൽ 1 ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ജൈവ വളത്തിനൊപ്പം ചെറിയ തോതിൽ രാസവളങ്ങൾ നൽകിയാണ് കേട്ടോ കൃഷി. ഓട്ടുപാറ, വടക്കാഞ്ചേരി മാർക്കറ്റുകളിലും തൃശൂരിലും ഉൽപ്പന്നങ്ങൾ വിൽക്കും. കോവയ്ക്ക് 1 കിലോയ്ക്ക് 16 രൂപയാണ് വില. 30 മുതൽ 45 രൂപ വരെ ലഭിച്ചിരുന്നു മുന്നേ, ഇപ്പൊ കുറഞ്ഞതാണ്. തൃശൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ ഏത്തവാഴയും 100 മേനി തന്നെയാണ്. 1 കുല 15 കിലോ വരെ ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ചെറിയ കഥയാണ്. ഒരു പന്തലിൽ തന്നെ വിവിധ ഇനം പച്ചക്കറികൾ. സരിതപുരം കോലടിപ്പറമ്പിൽ 61-കാരനായിട്ടുള്ള അപ്പച്ചന്റെ കൃഷി രീതി തികച്ചും വ്യത്യസ്തമാണ്. 1 ഏക്കറിലാണ് ഇദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കോവൽ നട്ട് വിളവെടുപ്പ് അവസാനിക്കുമ്പോൾ പാവൽ കായ്ച്ചിട്ടുണ്ടാവും. ഇത് വിളവെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി പയർ വിളവെടുക്കാൻ തയ്യാറാകും. കൂടങ്ങളിൽ, അതായത് വലിയ തടത്തിലാണ് ഇദ്ദേഹത്തിന്റെ കൃഷി. ഇതിൽ കൂർഖയും ബന്ദിയും കാന്താരിമുളകും മാറി മാറി കൃഷി ചെയ്യുന്നു. വരമ്പിൽ പൊക്കമൊട്ടുമില്ലാത്ത ഡെഡ് ലേഡി പപ്പായ മൂത്തു പഴുക്കുന്നു. കൃഷി തുടങ്ങുന്നതിന് മുമ്പ് 10 ദിവസം കുമ്മായമിട്ട് മണ്ണിടും. തുടർന്ന് ആട്ടിൻ കാഷ്ടം, ചാണകം എന്നിവയിട്ട് ഇളക്കി 6 മാസമിടും. പൊട്ടാഷ്, യൂറിയ എന്നിവയും നേരിയ തോതിൽ ചേർക്കും. പിണ്ണാക്കും ചാണകവും ചേർത്ത് പുളിപ്പിച്ച മിശ്രിതം ചുവട്ടിലൊഴിക്കും. 310 കൂടങ്ങൾ 1 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചാണ് കൃഷി നടത്തുക. 1 ഏക്കർ സ്ഥലമുണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും അപ്പച്ചന്റെ കൃഷിയിടത്തിൽ പച്ചക്കറി വിളയും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് 1 വിളവെടുക്കുമ്പോൾ അടുത്തത് വിളവെടുപ്പിന് തയ്യാറാകും. ഹോസ് ഉപയോഗിച്ചാണ് ജലസേചനം. കൂടത്തിൽ ഏത് വിളയാണെങ്കിലും 3 തൈ വീതമാണ് കേട്ടോ നടുന്നത്. ചിലപ്പോൾ 4 എണ്ണം ചില കേസിൽ മാത്രം നടാറുണ്ട്. 1 എണ്ണം കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുക. ജൈവവളവും രാസവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിനം മാത്രമല്ല, 1 വിളവെടുത്ത് കഴിയുമ്പോൾ അടുത്ത ഇനം വിളവെടുപ്പിന് തയ്യാറാകും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഓരോ കൃഷിക്കുമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. സ്റ്റേറ്റ് ട്യൂൺഡ്.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അഭിനയ രാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരഗ നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേ കിച്ചാവേ, ഇത്തവണ ആൾക്കൊള്ളായ ചൂടിയ വാടല്, ചൂടിയ വാക്കട വാടിയ സിന്ധകുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ, പാപൈ വിറകം പരികിടുവായ, ആയർദം മായ നീവ, ആയർദം മായ നീവ.

നമ്മുടെ നാട്ടിലെ കൃഷിപ്പണിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ ഈ കൃഷിപ്പണിക്ക് പോയതിനു ശേഷം കിട്ടുന്ന സമയത്ത് അവരുടെ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയാം. കൃഷിപ്പണികൾക്ക് പോകുന്നതിനൊപ്പം കൃഷിയിലും സജീവമായിട്ട് നിൽക്കുകയാണ് ആവശ്ശേരി വളപ്പിൽ കൃഷ്ണനും തോട്ടക്കാട് ഉണ്ണിയും. കൃഷ്ണനും ഉണ്ണിയും ഇങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത് കേട്ടോ. ആ നാട്ടില് സ്ഥലം പാട്ടത്തിനടുത്താണ് ഇവരുടെ കൃഷി. അതായത് സ്വന്തമായിട്ട് കൃഷിയൊന്നും കൃഷിഭൂമി ഒന്നുമില്ല. അവര് കൂലിക്ക് ജോലി ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ പാട്ടത്തിനടുത്ത് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പയർ, കോവൽ, വെള്ളരി, കുമ്പളം എന്നിവയും എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. തൃശൂർ മാർക്കറ്റിലേക്കാണ് ഇവരുടെ പച്ചക്കറി പോകുന്നത്. ഇവയെല്ലാം കഴിഞ്ഞ് 50,000 രൂപ വരെ ഇവർക്ക് ലാഭം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചാണകം, കപ്പലിന്റെ പിണ്ണാക്ക്, ശർക്കര എന്നിവ ചേർത്ത മിശ്രിതമാണ് പ്രധാന വളമായിട്ട് ഉപയോഗിക്കുന്നത്. 8 കൊല്ലമായിട്ട് ഇവര് കൃഷിയിൽ വളരെയധികം സജീവമാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിന്റെ ലാഭത്തെ കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ കോവലും പിന്നെ പയറും ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടു, ഇന്നത്തെ പല സ്റ്റോറിയിലും കേട്ടു. കോവലും പയറും മാറി മാറിയുള്ള കൃഷിയാണ് മാടഞ്ചേരി സജിയുടെയും ആനി ജോണിന്റെയും. 5 ഏക്കർ പാട്ടത്തിനടുത്താണ് ഇരുവരും കൃഷി ചെയ്യുന്നത്. വടക്കാഞ്ചേരി പുഴയുടെ തീരമായതിനാൽ വെള്ളത്തിനൊട്ടും തന്നെ ക്ഷാമമില്ല. വാഴാനി ഡാമിൽ നിന്നുള്ള ജലമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കോവൽ സമൃദ്ധമായിട്ട് വിളയുന്ന ഇവിടെ 4 ടണ്ണിലധികം ഒരാഴ്ചയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകും. വലിപ്പം കൂടിയ നാടൻ കോവലുണ്ടല്ലോ, അതാണ് ഇവരുടെ പ്രധാന ഐറ്റം. ജൂണിൽ തുടങ്ങിയ കൃഷി ഇപ്പോഴും വിളവ് കുറയാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു കൂടിൽ 3 തണ്ട് വീതം വേര് പിടിപ്പിച്ച് 20-ാം പക്കം നടും. 1 ഒരാടം നനയ്ക്കും. സ്റ്റെറാമിൽ 18-18-18, യൂറിയ, പൊട്ടാഷ് എന്നിവയെല്ലാം വളമായിട്ട് നൽകും. 2 മാസം കൊണ്ട് കോവൽ വിളവെടുപ്പിന് പ്രായമാകും. കോവൽ വിളവെടുപ്പ് അവസാനിക്കുന്ന സമയം ഇതേ പന്തലിൽ തന്നെ പയർ കയറ്റി കൃഷി തുടരും. അങ്ങനെയാണ് ഈ കോവലും പയറും ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. രണ്ടിനും അത്യാവശ്യം നല്ല വിപണിയുള്ളതുമാണ് അല്ലെ. ഹരിതാപമായ ഒരു പള്ളിമുറ്റത്തിന്റെ കഥയാണ് ഇനി വരുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.

0: Kyllä. Loudspeaker.
1: Arvindi, Akhushan.

ഹരിതാപമായ പള്ളിമുറ്റം, അതിനെപ്പറ്റിയാണ് ഞാൻ അവസാനം പറയുന്നത് കേട്ടോ. നാട്ടുകാരുടെ കൃഷി പാരമ്പര്യത്തിനൊപ്പം തന്നെ നീങ്ങുകയാണ് സരിതപുരം ഫാത്തിമമാത പള്ളിയും വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽ കുടിയിലും. പള്ളിയിലേക്ക് കയറുന്നവരെ എതിരേൽക്കാൻ ഫാഷൻ ഫ്രൂട്ടിന്റെ പന്തൽ ഒരുക്കിയിരിക്കുന്നുണ്ട് ഇവിടെ. തക്കാളിയും കാബേജും എല്ലാം നന്നായിട്ട് വളരുന്നു. സിമിത്തേരിയിലെ സ്ഥലം പോലും നഷ്ടപ്പെടുത്താതെയുള്ള മനോഹരമായ കൃഷി. പള്ളിയിലെത്തുന്ന വിളകളുടെ തൈ മുളപ്പിച്ച് ഇടവക ജനങ്ങൾക്കെല്ലാം നൽകാൻ ജിമ്മി അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ട്, ലക്ഷ്മി തരു എന്നിവയെല്ലാം ഇതേ രീതിയിൽ തന്നെ വീടുകളിൽ എത്തിച്ച് നൽകുന്നുണ്ട്. എന്നാലും ഈ പച്ചക്കറികളെല്ലാം തന്നെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ്, സൗജന്യമായി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കല്ലിങ്കൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ഫാഷൻ ഫ്രൂട്ടാണ് ആദ്യം നട്ടത്. ഇതിനായിട്ട് ആദ്യം 2 അടിയുള്ള കുഴിയെടുത്തു. ഇതിൽ ചാണകമിട്ട് കുഴിയൊരുക്കി നട്ടു. ജീവാമൃതവും നൽകുന്നുണ്ട്. കാബേജ്, കോളിഫ്ലവർ, തക്കാളി, വഴുതന എന്നിവ ചാക്കിലും കൃഷി ചെയ്തു. ഇവയുടെ തൈകൾ വിദ്യാർത്ഥികൾക്ക് വീടിലെത്തിച്ചു നൽകി കൃഷി സജീവമാക്കുന്നുണ്ട്. നാടൻ പന്നിയൂർ ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് വള്ളികൾ വേരുപിടിപ്പിച്ച് പള്ളിയിൽ നിന്ന് നൽകുന്നുണ്ട്. നാടൻ ഇനങ്ങളായ കരിമുണ്ട, കരിവള്ളി, കുതിരവാലി, നീലമുണ്ട, കുംഭക്കൊടി, തുലാക്കൊടി എന്നിവയടക്കമെല്ലാം 4 വള്ളികൾ ഒരു കൂടിലാക്കി വേരുപിടിപ്പിച്ച് വിൽക്കുന്നു. ഒരു കവറിന് 20 രൂപ നിരക്കിലാണ് വിൽപ്പന. കഴിഞ്ഞ വർഷം 10,000 തൈകൾ നൽകി. ജൂൺ മാസത്തിൽ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാകും. ഓർഡർ അനുസരിച്ച് തൈകൾ നൽകാൻ തികയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇങ്ങനെയൊരു പള്ളിയിൽ കൃഷി ചെയ്യുകയും ആ കൃഷിയിലൂടെ ആ നാട്ടിൽ മുഴുവനും കൃഷി വ്യാപിപ്പിക്കാനും സാധിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ സ്റ്റോറിയോട് കൂടി നമ്മളെ ഞാറ്റുവേല വൈൻഡപ്പ് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: குட் ஈவினிங், வெல்கம் டு ஆஸ்திரேலியா பிரீமியர் லீக். இரு மனோகரமாயிட்டுள்ள திங்களாய்ச்ச திவசம் ஆஸ்திரேலியா பிரீமியர் லீக்குமாய்ட்டு கூடியுள்ளത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം ദാ 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും തിരക്കുകളൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു ടൈമാണല്ലേ. യാത്ര ചെയ്യുന്നവരും ജോലി കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നവരും വീട്ടിലിരുന്ന് ചായ കുടിക്കുന്നവരും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പൈസകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

യെസ്, എങ്ങനെ സില്ലിനൊരു കാതൽ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ജില്ല ഏതാണ്? വിച്ച് ഈസ് എ ഫസ്റ്റ് ടൊബാക്കോ ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ കേരള. ചോദ്യം ഒന്നുകൂടി പറയാം, കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ജില്ല ഏതാണ്? വിച്ച് ഈസ് എ ഫസ്റ്റ് ടൊബാക്കോ ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ കേരള എന്നുള്ളതാണ് എന്റെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ പറയാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി റൺവേ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
3: Aadimasam Varavai, Real Aadimasam Varavai.
4: Aadimasam Onnalle Ullu.
3: Aadimasam Jolly Silks-inte Real Aadi Sale-um Onnalle Ullu. Vaangumba Pudhiya Collections Thanne Vaanganam. Ivide Ellam Market Vilayekkal Kuravu.
5: Kanjipuram Banarasi Daily Wear Saarigal, Kurta, Kids Wear, Churidar Material, Western Wear, Men's Wear.
3: Velo 999.
6: Jolly Silks, Kollam, Tiruvalla, Kottayam, Angamali.
7: Aashraya Premier League.
8: Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ജില്ല ഏതാണ്? Which is the first tobacco free district in Kerala. ഇതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തമ്പുരുക്കുട്ടി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയമാണ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയം. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയം. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയം. അനുപമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയം. വൃന്ദ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയം. സൗബിൻ, അനുപ്രിയ, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോട്ടയം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോഴിക്കോട്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എന്റെ നാടാണെന്ന് തോന്നുന്നു അക്ഷര നഗരി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ അക്ഷര നഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ജില്ല എന്ന് പറയുന്നത് കേട്ടോ. എന്റെയും നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന നാടാണ് കോട്ടയം. സോ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടൊബാക്കോ ഫ്രീ ഡിസ്ട്രിക്ട് ആയിട്ട് മാറിയത് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയാണ് കേട്ടോ. പൊതു ഇടങ്ങളിൽ, അതായത് പബ്ലിക് പ്ലേസസിൽ, സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്തുകൊണ്ടാണ് കോട്ടയം ഈ ഒരു വലിയ അച്ചീവ്മെന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് തങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കാനായിട്ടും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് നടപ്പിലാക്കാനായിട്ടും ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇതിലൂടെ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നതായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റുമുള്ള ഏരിയാസിൽ പുകയുള്ള ഉൽപ്പന്നങ്ങളുടെ സെയിൽ കർശനമായിട്ട് തടഞ്ഞുകൊണ്ടാണ് കോട്ടയം ജില്ല ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ കോട്ടയം ഡിസ്ട്രിക്ട് എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയ മണികണ്ഠൻ ചേട്ട, വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇ പേയ്മെന്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ചോദ്യം ഒന്നുകൂടി പറയാം, കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇ പേയ്മെന്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. റൌഡി റാഥോർ എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. കൂടെയുള്ളത് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatunkara, Kottarakara, Karunagapalli.

മുത്തു മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. ബ്രേക്കിന് മുന്നേ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല ഏതാണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇ പേയ്മെന്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മലപ്പുറം. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മലപ്പുറം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു എറണാകുളം. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തൃശൂർ ഓർ എറണാകുളം മലപ്പുറം. ആൻസേഴ്സ് പറയുമ്പോൾ ഒരു ആൻസർ പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ശാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മലപ്പുറം. അനു, മെൽവിൻ, അനുപ്രിയ, വൃന്ദ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മലപ്പുറം എന്ന് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ ഇ ലിറ്ററേറ്റ് ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ലിറ്ററസിയിലും ഡിജിറ്റൽ സർവീസസിലും വിപ്ലവം സൃഷ്ടിച്ച ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അക്ഷയ പ്രൊജക്ടിന്റെ ഹെൽപ്പോടുകൂടി മലപ്പുറത്തെ എല്ലാ വീടുകളിലും കുറഞ്ഞത് ഒരാൾക്കെങ്കിലും കമ്പ്യൂട്ടർ ഹാൻഡ്ലിങ്ങും ഇന്റർനെറ്റ് ഉപയോഗവും പഠിപ്പിച്ചു നൽകിയ ഒരു ജില്ല കൂടിയായിരുന്നു മലപ്പുറം. അങ്ങനെയാണ് മലപ്പുറം ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ്, ബർത്ത്, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ്, ടാക്സ് പേയ്മെന്റ്സ് തുടങ്ങിയ ഡെയിലി ഗവൺമെന്റ് സർവീസസ് എല്ലാം തന്നെ ഓൺലൈൻ വഴി പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് ദൂരെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലോങ് ക്യൂവിൽ നിൽക്കാതെ തങ്ങളുടെ നാട്ടിലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഡിജിറ്റലായിട്ട് പണമടയ്ക്കാനായിട്ടും അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിജിറ്റൽ സിസ്റ്റം അവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സ്റ്റേറ്റ് ബാങ്കിനെ ഒഫീഷ്യൽ ഈ പേയ്മെന്റ് ഗേറ്റ് വേ ആയിട്ട് നിശ്ചയിച്ചുകൊണ്ട് തന്നെ വയർലെസ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് വഴി റൂറൽ കണക്ടിവിറ്റി അവർ വിജയകരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡൈനാമിക് ചേഞ്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അലച്ചിലും സമയവും വൻതോതിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ഫുള്ളായിട്ട് ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാതൃകാപരമായിട്ടുള്ള ഈ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഈ പേയ്മെന്റ് ഹബായിട്ട് മലപ്പുറം ജില്ല മാറി എന്ന് തന്നെ പറയാം. സോ മലപ്പുറം എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ചൈൽഡ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്ട് ഇൻ കേരള. ചോദ്യം ഒന്നുകൂടി പറയാം, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ചൈൽഡ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്ട് ഇൻ കേരള. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0-0-4-7-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0. ഷബീർ സുൽത്താൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
3: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

യെസ് എങ്ങനെ എ പി എല്ലാണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ചൈൽഡ് ഫ്രണ്ട്ലി ഡിസ്ട്രിക്ട് ഇൻ കേരള. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇടുക്കി. സൂസുമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇടുക്കി. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇടുക്കി. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കൊല്ലം. തങ്കമ്മിണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോഴിക്കോട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇടുക്കി. ദീപുചേട്ടൻ, അനു, സൗബിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇടുക്കി. സുദീപ, റിഷാദ് ആൻഡ് ഫൈനലി അനുപ്രിയ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഇടുക്കി എന്ന് തന്നെയാണ്.

ചുരുക്കി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടും വളരാനുമുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒരുക്കി കൊടുത്തതാണ് ഇടുക്കി ജില്ലയെ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇടുക്കി എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ജപ്പാന്റെ പഴയ പേര് എന്താണ്? വാട്ട് ഇസ് ദ ഓൾഡ് നെയിം ഓഫ് ജപ്പാൻ? ജപ്പാന്റെ പഴയ പേര് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിൾ ആയുള്ളൊരു ചോദ്യമാണ്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദനാമ്പൾ 0474-291-9090-0974-29190. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി ഉദയനാണ് താരം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ F190 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റ് ആയിരിക്കുകയാണ്. ജപ്പാന്റെ പഴയ പേര് എന്താണ്? വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് ജപ്പാൻ? ഇതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിപ്പോൺ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിപ്പോൺ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യാമറ്റോ. സോസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യാമറ്റോ. വേദ് പ്രതാപ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിപ്പോൺ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യാമറ്റോ. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യാമറ്റോ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യാമറ്റോ. മെൽവിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിപ്പോൺ. റിഷാദ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിപ്പോൺ. ആൻഡ് ഫൈനലി അനു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിപ്പോൺ. ഒപ്പം തന്നെ തങ്കമ്മ ടീച്ചറും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു യാമറ്റോ. ജപ്പാന്റെ ഏറ്റവും പഴയ പേര് അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള എൻഷ്യന്റ് നെയ്മായിട്ട് അറിയപ്പെടുന്നത് നിപ്പോൺ ആണ് കേട്ടോ. ഈ നിപ്പോൺ എന്ന വാക്കിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ദി സൺ, അതായത് സൂര്യന്റെ ഉത്ഭവം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം എന്നാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ജപ്പാൻ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് ലോകമെമ്പാടും വിശേഷിപ്പിച്ചു പോരുന്നത്. പുരാതന കാലത്ത് ചൈനക്കാരാണ് ഈ ഒരു കൺട്രിക്ക് ഇങ്ങനെ ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഈ ഒരു ചൈനയുടെ ഈസ്റ്റ് ഡിറക്ഷനിലാണ് ജപ്പാൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ഉദിക്കുന്നത് അവിടെയാണെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നിപ്പോൺ എന്ന പേരിന് പുറമെ യാമറ്റോ എന്നൊരു പേരും എൻഷ്യന്റ് നെയിംസിലെ ജപ്പാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഒക്കെ വന്ന സമയത്താണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന ജപ്പാൻ എന്ന പേര് ഗ്ലോബലി പോപ്പുലർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോഴും അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് ഈ ഒരു അവരുടെ രാജ്യത്തെ നിപ്പോൺ അല്ലെങ്കിൽ നിഹോൻ എന്ന് തന്നെയാണ് സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ അഭിമാനത്തോടുകൂടി വിളിക്കുന്നത്. സോ രണ്ട് ആൻസേഴ്സും കറക്റ്റ് ആയിട്ട് പറയാവുന്ന ഒന്നാണ് നിപ്പോൺ ആൻഡ് യാമറ്റോവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, മ്യാൻമറിന്റെ പഴയ പേര് എന്താണ്? വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് മ്യാൻമർ? മ്യാൻമറിന്റെ പഴയ പേര് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919070 4742919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര,
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
4: Asriya Premiere.
5: Once again, welcome back to Astraya Premier League. കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ്. മ്യാൻമറിന്റെ പഴയ പേര് എന്താണ്? വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് മ്യാൻമർ? ഇതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാജൻ മാത്യു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. മനോജ് ചേട്ടൻ, ദീപു ചേട്ടൻ, അർച്ചന ചേച്ചി, മേരിക്കുട്ടി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. വേദ് പ്രതാപ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ. അനുപമ, വൃന്ദ, മാളവിക, അനുശ്രീ, വിനോദ് ചേട്ടൻ, ഫൈനലി പാർവതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ബർമ്മ എന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള മ്യാൻമറിന്റെ പഴയ പേര് ബർമ്മ എന്നായിരുന്നു കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷവും ഒക്കെ ലോകമെമ്പാടും ഈ ഒരു രാജ്യം ബർമ്മ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ എത്നിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ബമാർ എന്ന ജനവിഭാഗത്തിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു ബർമ്മ എന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 1989 അവിടുത്തെ മിലിറ്ററി ഗവൺമെന്റ് രാജ്യത്തിന്റെ പേര് ഒഫീഷ്യലായിട്ട് മ്യാൻമർ എന്ന് ചേഞ്ച് ചെയ്യായിരുന്നു. ഈ ഒരു ബർമ്മ എന്ന പേര് ബ്രിട്ടീഷുകാർ നൽകിയതാണെന്നും തങ്ങളുടെ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന കൂടുതൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേര് വേണമെന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ഈ ഒരു മ്യാൻമർ എന്ന പേര് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ അവിടുത്തെ പഴയ ക്യാപിറ്റൽ ആയിരുന്ന റംഗൂൺ എന്ന നഗരത്തിന്റെ പേര് എൻഗോൺ എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നും ചില ഹിസ്റ്റോറിക്കൽ പുസ്തകങ്ങളിലും പഴയ കഥകളിലും ഒക്കെ ഈ ഒരു രാജ്യത്തെ ബർമ്മ എന്നും അവിടുത്തെ ഭാഷയെ ബർമീസ് എന്നുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സോ ബർമ്മ എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറാന്റെ പഴയ പേര് എന്താണ്? വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് ഇറാൻ? ഇറാന്റെ പഴയ പേര് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0471909047 2919 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി കോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇറാന്റെ പഴയ പേര് എന്താണ്? വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് ഇറാൻ? വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. തങ്കമ്മ ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ടെഹ്റാൻ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പേർഷ്യ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇറാന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പഴയ പേര് എന്ന് പറയുന്നത് പേർഷ്യ എന്നായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു വലിയ സംസ്കാരവും അതുപോലെ തന്നെ സാമ്രാജ്യവും നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. അവിടുത്തെ ഭരണാധികാരികളും ജനങ്ങളും തങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തരമായിട്ട് ഇറാൻ എന്ന് തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും പുറം ലോകവും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളും, അതായത് വെസ്റ്റേൺ വേൾഡ് മുഴുവൻ ഈ ഒരു രാജ്യത്തെ പേർഷ്യ എന്ന പേരിലായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് 1935 അവിടുത്തെ രാജാവായിരുന്ന റേസ ഷാ പഹലവി എല്ലാ വിദേശ രാജ്യങ്ങളോടും തങ്ങളുടെ രാജ്യത്തെ ഒഫീഷ്യലായിട്ട് ഇറാൻ എന്ന് തന്നെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും പേര് മാറ്റുകയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആര്യന്മാരുടെ നാട് അഥവാ ലാൻഡ് ഓഫ് ആര്യൻസ് എന്നാണ് ഇറാൻ എന്ന വാക്കിന്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് കേൾക്കാറുള്ള പേർഷ്യൻ പർവ്വതാനികൾ, പേർഷ്യൻ പൂച്ചകൾ തുടങ്ങിയ വേർഡ്സുകളൊക്കെ ഈ ഒരു പഴയ ചരിത്രവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. സോ ഇറാന്റെ പഴയ പേര് എന്ന് പറയുന്നത് പേർഷ്യ എന്നാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ എല്ലാവരും മസ്റ്റായിട്ടും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജി അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

0: ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലബ് ഓഡോണാസ്മയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഒരു അടിപൊളി ഹൊറർ ഫാന്റസി മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. 2009 റിലീസായ ഒരു ഇന്ത്യൻ തെലുങ്ക് ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ഹൊറർ മൂവിയാണ് അരുന്ധതി. കോടി രാമകൃഷ്ണ സംവിധാനം ചെയ്ത ശ്യാം പ്രസാദ് റെഡ്ഡി അദ്ദേഹത്തിന്റെ ബാനറിൽ മല്ലേമല എന്റർടൈൻമെന്റ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സോനു സൂദ്, ദീപക്, സയാജി ഷിൻഡെ, മനോരമ, കൈകാല സത്യനാരായണ എന്നിവർക്കൊപ്പം ടൈറ്റിൽ റോളിൽ അനുഷ്ക ഷെട്ടിയാണ് ഈ ഒരു സിനിമ അഭിനയിച്ച് ഗംഭീരമാക്കിയിരിക്കുന്നത്. കെ സെന്തിൽകുമാർ ഛായാഗ്രഹണവും മാത്താണ്ഡം കെ വെങ്കടേഷ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് കോടിയാണ്. അരുന്ധതി എന്ന കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് അനുഷ്ക ഷെട്ടിയാണ്. സിനിമയിൽ അരുന്ധതി പശുപതി എന്ന ദുശക്തിയുടെ ഉപാസനകളിൽ നിന്ന് നേരിടുന്ന പ്രയാസങ്ങളാണ് ചലച്ചിത്രത്തിന് ആധാരം. അരുന്ധതി തന്റെ വിവാഹത്തിന് മുൻപ് ജന്മനാടായ ഗഡ്വാളിലെ ഒരു കോട്ട സന്ദർശിക്കുകയാണ്. അവിടെ വെച്ച് ചന്ദ്രമ്മ എന്ന വൃദ്ധയിൽ നിന്ന് അരുന്ധതിക്ക് തന്റെ മുത്തശ്ശിയായ ജയചമ്മയുടെ അതേ ഛായയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു.
1: പക തീരാത്ത മനസ്സുമായി മരിക്കുന്ന മനുഷ്യൻ പ്രേതാത്മാവായി മാറും. ലക്ഷ്യസാധ്യം വരെ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോകില്ല. എത്ര ജന്മങ്ങളെടുത്താലും പക വീട്ടാൻ അവസാനം വരെ കാത്തിരിക്കും.
0: കലകളിൽ വിദഗ്ധയായിരുന്ന ജയചമ്മയുടെ മൂത്ത

തെലുങ്ക് പതിപ്പിൽ നിന്ന് മാത്രം 70 കോടിയിലധികം രൂപ കളക്ഷൻ നേടിയ ഈ ഒരു സിനിമ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ തെലുങ്ക് ചിത്രമായിട്ട് മാറുകയുണ്ടായി. മാത്രമല്ല വിതരണക്കാരുടെ വിഹിതമായിട്ട് മാത്രം 36 കോടി രൂപയാണ് ഈ ഒരു ചിത്രം നേടിയിട്ടുണ്ടായിരുന്നത്. ഡബ് ചെയ്ത മറ്റ് പതിപ്പുകൾ കൂടി ചേർത്തപ്പോൾ വിതരണക്കാരുടെ വിഹിതം 43 കോടി കടക്കുകയായിരുന്നു. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ മഗധീര എന്ന ചിത്രവും മറികടക്കുന്നത് വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രം എന്ന റെക്കോർഡ് അരുന്ധതിക്ക് സ്വന്തമായിരുന്നു. മാത്രമല്ല 2015 അനുഷ്ക തന്നെ പ്രധാന വേഷത്തിലെത്തിയ രുദ്രാമ ദേവി എന്ന ജീവചരിത്ര ചിത്രം പുറത്തു വരുന്നത് വരെ തെക്കേ ഇന്ത്യയിൽ ഒരു നായിക കേന്ദ്രീകൃത ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ അരുന്ധതിയുടേതായിരുന്നു. തിയേറ്ററുകളിൽ 1.8 കോടിയിലധികം ആളുകൾ കയറിയ ഏക ദക്ഷിണേന്ത്യൻ നായിക കേന്ദ്രീകൃത ചിത്രം കൂടിയാണ് അരുന്ധതി. ഈ ചിത്രത്തിന്റെ വൻ വിജയം അനുഷ്കയെ തെലുങ്ക് സിനിമയിലെ തന്നെ ഒരു മുൻനിര സൂപ്പർ താരമാക്കി മാറ്റുകയും ചെയ്തു. 10 നന്ദി അവാർഡുകളും 2 ഫിലിം ഫെയർ സൗത്ത് അവാർഡുകളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ചിത്രം വാരിക്കൂട്ടിയത്. പിന്നീട് 2014 ഈ ഒരു മൂവി ഇതേ പേരിൽ തന്നെ ബംഗാളിയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: അരുന്ധതി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലാബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ സിനിമയിൽ നമ്മളെ വിറപ്പിച്ച പശുപതി എന്ന വില്ലനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എത്ര നാള് കഴിഞ്ഞാലും ആ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ഓർക്കുന്നത് ആ ഒരു വില്ലനെ തന്നെയായിരിക്കും അല്ലേ. സംവിധായകൻ കോടി രാമകൃഷ്ണ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വില്ലൻ എത്രത്തോളം ശക്തനാകുന്നുവോ അത്രത്തോളം ആ വില്ലനെ തോൽപ്പിക്കുന്ന നായികയുടെ അല്ലെങ്കിൽ നായകന്റെ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു നിൽക്കും എന്നുള്ളത്. പശുപതി എന്ന കഥാപാത്രം അത്രയും ക്രൂരനായത് കൊണ്ടാണ് അരുന്ധതിയുടെ വിജയം ഇത്രയും മാസായി മാറിയത്.
4: രാഹുൽ,
5: നിന്റെ ശബ്ദം കേട്ടപ്പോ നീ എന്നോട് ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. നീ ഇത്ര അടുത്ത് നിൽക്കുമ്പോ എന്റെ നിയന്ത്രണം തെറ്റുന്നു. എന്റെ അടുത്തേക്ക് വാ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ കൊല്ലേണ്ടി വരും.
4: എന്നെ ഒന്നും ചെയ്യാൻ നിനക്ക് ആവില്ലടാ.
5: ഏയ് അരുന്ധതി, നിന്നെ ശ്വാസം മുട്ടിക്കും ഞാൻ.
3: സോനു സൂദ് എന്ന ആക്ടറാണ് പശുപതിയായിട്ട് അഭിനയിച്ചത്. പശുപതി എന്ന രാജകീയ പ്രൗഢിയുള്ള വില്ലൻ വേഷത്തിലേക്ക് സോനു സൂദിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മുൻപത്തെ ചില പ്രകടനങ്ങളായിരുന്നു. പശുപതിക്ക് ശബ്ദം നൽകിയ പി രവിശങ്കറിന്റെ ആ ഗംഭീരമുള്ള ഡബിങ് കൂടിയായപ്പോൾ ആ കഥാപാത്രം തിയേറ്ററുകളിൽ ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് അനുഷ്കയുടെ രാജ്ഞി ലുക്ക്. നിർമ്മാതാവ് ശ്യാം പ്രസാദ് റെഡ്ഡിക്ക് 5 അടി 10 ഇഞ്ച് ഉയരമുള്ള കുതിര സവാരിയും ആനപ്പുറത്ത് കയറാനും പറ്റിയ രാജകീയ ലുക്കുള്ള ഒരു നായികയെ വേണമായിരുന്നു. അങ്ങനെയാണ് അനുഷ്കയിലേക്ക് ഈ ഒരു ഭാഗ്യം എത്തിച്ചേരുന്നത്. ആ ഒരു ഒറ്റ ചിത്രം അനുഷ്കയെ തെന്നിന്ത്യയിലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റുകയായിരുന്നു.
6: ഞാൻ പറയാൻ പോകുന്നത് നിന്റെ കഥയാണ്, നിന്റെ കഥ മാത്രം.
7: അത് വെറും ഒരു കോട്ടയല്ല മോളെ, ഗദ്വാളിന്റെ രാജകീയ ആസ്ഥാനം. പൗരുഷത്തിന്റെ പ്രതീകം. പിഞ്ചിളം കിടാങ്ങളുടെ പുഞ്ചിരിയോടെ, സ്നേഹബന്ധത്തിന്റെ പവിത്രതയോടെ, നിത്യവും വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രശാന്തി നിലയം, സാക്ഷാൽ പ്രശാന്തി നിലയം. ആ രാജവംശത്തിലെ കിരീടമില്ലാത്ത രാജാവായിരുന്നു മോളുടെ മുത്തച്ഛൻ ശ്രീ ശ്രീ കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ. അദ്ദേഹത്തിന് 2 പെൺകുട്ടികൾ. ആ 2 പെൺകുട്ടികളെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് അകാലത്തിൽ അമ്മ പോയി.
3: തിയേറ്ററുകളിൽ തകർത്താടിയ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മാത്രമല്ല കേട്ടോ, അവാർഡ് വേദികളിലും തരംഗമായിട്ട് മാറി. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ 10 നന്ദി അവാർഡുകളാണ് ചിത്രം തൂത്തുവാരിയത്. പിന്നെ മികച്ച വില്ലനായി സോനു സൂദും സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ അനുഷ്കയും തിളങ്ങുകയായിരുന്നു. കൂടാതെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും അനുഷ്ക സ്വന്തമാക്കി. സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗദ്വാൾ എന്ന ഒരു പഴയ നാട്ടുരാജ്യമാണ്. അവിടെ ജീവിച്ചിരുന്ന പശുപതി എന്ന അതിക്രൂരനും കാമഭ്രാന്തനുമായ ഒരു മന്ത്രവാദി. രാജ്യത്തെ സ്ത്രീകളെല്ലാം ഉപദ്രവിച്ചിരുന്ന അവനെ ഗദ്വാൾ രാജകുടുംബത്തിലെ വീരവനിതയായ ജയജമ്മ ബുദ്ധിപൂർവ്വം കുടുക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് താൻ പ്രതികാരം ചെയ്യാനായി വീണ്ടും വരുമെന്ന് അവൻ ശപഥം ചെയ്യുന്നുണ്ട്.
8: വക്രമന്ത്രങ്ങൾ ഉരുവിടുന്ന അവന്റെ നാവ് ഛേദിക്കണം, അവന്റെ കരങ്ങൾ ആണിയടിച്ച് തറയ്ക്കണം, അവന്റെ കഴുത്ത് ഞെരിച്ച് വീർപ്പുമുട്ടിക്കണം. എങ്കിലേ നിനക്ക് അവനെ ബന്ധിക്കാനാവും.

വർഷങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. ജയചമ്മയുടെ അതേ രൂപസാദൃശ്യത്തോടെ അവരുടെ കൊച്ചുമകൾ അരുന്ധതി അതേ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇതേസമയം അബദ്ധത്തിൽ ചിരൻ പശുപതിയുടെ പ്രേതത്തെ ആ മന്ത്രക്കൂട്ടിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ പ്രതികാര ദാഹവുമായിട്ട് പശുപതി അരുന്ധതിയെ വേട്ടയാടാൻ തുടങ്ങുകയാണ്. സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഈ മഹാമാന്ത്രികനെ തോൽപ്പിക്കാൻ സാധിക്കും? അവിടെയാണ് കഥയിലെ വൻ പിസ്റ്റ്. താൻ വെറുമൊരു പെൺകുട്ടിയല്ല, തിന്മയെ വധിക്കാൻ ജനിച്ച ജയചമ്മയുടെ പുനർജന്മമാണ് എന്ന് അരുന്ധതി അങ്ങനെ തിരിച്ചറിയുകയാണ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
1: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ ആഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെയ്ക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് നാലാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച മൂന്ന് കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വെള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. അനുഷ്ക ഷെട്ടിയും സോനുവും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ഗംഭീരമാക്കിയ അരുന്നതി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സ്വന്തം ചോര കൊടുത്ത് ഒരു ദുഷ്ടശക്തിയെ അരുന്നതി വധിക്കുന്ന ഈ സിനിമയിലെ രംഗം ഇന്നും കാണുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ് വരുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തേക്ക് എത്തുമ്പോൾ ആ കൊട്ടാരത്തിന്റെ വന്യമായ പശ്ചാത്തലത്തിൽ തിന്മയുടെ പ്രതീകമായ പശുപതിയും നന്മയുടെ പ്രതീകമായ അരുന്ധതിയും തമ്മിൽ നടക്കുന്ന ആ ക്ലൈമാക്സ് പോരാട്ടം തിയേറ്ററുകളിൽ പ്രേക്ഷകരെ സീറ്റിന്റെ അറ്റത്തിരുത്തിയ ഒരു മൊമെന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
1: അവനെ പറ്റി ഓർക്കുമ്പോഴേ ഞാൻ കുറച്ച് കഴിഞ്ഞ്
2: വിളിക്കാൻ.
3: ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്നെ സമാധിയിലാക്കി തിരുത്താനാവാത്ത വലിയ തെറ്റ് ചെയ്തു നീ.
1: മണി
3: 10 20 80 വർഷം ഞാൻ ആ തടവറയിൽ കിടന്ന് അഴുകി ദ്രവിച്ചു. പക തീയായി പടർന്നു.
0: ആ സിനിമ കണ്ടവർ അവസാന ആ ഒരു 20 ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഈ സിനിമയുടെ നെടുന്തു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച മാസ് ഹൊറർ ക്ലൈമാക്സുകളിൽ ഒന്ന്. പശുപതിയുടെ പ്രേതം സർവശക്തിയോടെയും അരുന്ധതിയെ വധിക്കാൻ കൊട്ടാരത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു. ഒരു സാധാരണ പെൺകുട്ടിക്ക് അവനെ തൊടാൻ പോലും കഴിയില്ല. പക്ഷേ അവിടെ കഥയെ മാറ്റിമറിക്കുന്ന ആ ഒരു ആയുധം എത്തുന്നു, രുദ്രശൂലം. പഴയ ജേജമ്മയുടെ ചോരയും അസ്ഥികളും ചേർന്ന് മന്ത്രവിദ്യയോട് നിർമ്മിച്ച ആ ദിവ്യമായ ത്രിശൂലം കയ്യിലെടുക്കാൻ അരുന്ധതിക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അവസാന രംഗത്തിൽ ചോര ചിന്തുന്ന ആ പോരാട്ടത്തിനൊടുവിൽ ഭദ്രകാളിയെ പോലെ രുദ്രരൂപം പൂണ്ട അരുന്ധതി ആ ത്രിശൂലം പശുപതിയുടെ നെഞ്ചിലേക്ക് ആഴ്ത്തിയിറക്കുകയാണ്. തിന്മയുടെ മേൽ നന്മ നേടുന്ന ആ വിജയം വെറുമൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു ശാപമോചനം കൂടിയായിരുന്നു. തിയേറ്ററുകളിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ച നിമിഷം.
4: ഇത് നിനക്ക് വായിക്കാൻ കഴിഞ്ഞാൽ അവൻ വെളിയിൽ വന്നു എന്നാണ് അർത്ഥം. വായിക്കുന്ന നിനക്കിത് അറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്കറിയാം. കാരണം ഇത് എഴുതിയതും വായിക്കുന്നതും ഞാൻ തന്നെയാ. നടന്നതൊക്കെ ഓർമ്മപ്പെടുത്താൻ ഞാൻ എഴുതി വെച്ച ജന്മശാസനമാണ്.
5: സമാധിയിൽ കിടന്ന അവൻ മരിച്ചു പ്രേതാത്മാവായതിനു ശേഷം എങ്ങനെയെല്ലാം പ്രതികാരം വീട്ടുമെന്ന് പ്രതിജ്ഞയെടുത്തു. അതനുസരിച്ച് എന്നെ ചിത്രവധം ചെയ്യാൻ തുടങ്ങി. അവന്റെ സമാധിയിൽ നിന്നുയർന്ന ശാപം സാംക്രമിക രോഗമായി
3: പടർന്നു.
0: സിനിമ കഴിഞ്ഞിറങ്ങിയാലും അനുഷ്കയുടെ ആ ക്രോധം നിറഞ്ഞ കണ്ണുകളും സോനു സൂദിന്റെ അവസാനത്തെ അലർച്ചയും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു നായിക വിചാരിച്ചാൽ തിയേറ്ററുകളെ ഇളക്കി മറിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു മാസ് ക്ലൈമാക്സ് രംഗം തന്നെയായിരുന്നു അരുന്ധതി എന്ന സിനിമയുടെ ക്ലൈമാക്സ്. അതുപോലെ ഈ സിനിമ കണ്ട് ആർക്കും ഇതിലെ സംഗീതം മറക്കാനായിട്ട് സാധിക്കില്ല. പ്രശസ്ത സംഗീത സംവിധായകൻ കോടിയാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ഹൊറർ സിനിമകളിൽ കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് മാറി ക്ലാസിക്കൽ സംഗീതവും ഭയപ്പെടുത്തുന്ന കോമ്പോസിഷനുകളും ചേർത്താണ് അദ്ദേഹം ബീജം ചെയ്തത്. പല രംഗങ്ങളിലും ഡയലോഗുകളേക്കാൾ പ്രേക്ഷകരെ പേടിപ്പിച്ചതും ആവേശം കൊള്ളിച്ചതും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. ഇന്നത്തെ പോലെ വലിയ സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന 2009 ഈ ചിത്രത്തിലെ ഗ്രാഫിക്സ് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. പ്രത്യേകിച്ച് പശുപതിയുടെ പ്രേതരൂപവും കൊട്ടാരത്തിലെ മാന്ത്രിക ലോകവുമെല്ലാം വിശ്വസനീയമായ രീതിയിലാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത്. ഇതിന്റെ വിഷ്വൽ എഫക്ട്സിന് മാത്രം സംസ്ഥാന സർക്കാരിന്റെ നന്ദി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഫയർഫ്ലൈ ക്രിയേറ്റീവ് സ്റ്റുഡിയോസ് എന്ന ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. അരുന്ധതിക്ക് മുൻപ് വരെ വലിയ ബജറ്റുള്ള സിനിമകൾ നായകന്മാരെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഒരു നായികയെ മാത്രം മുൻനിർത്തി കോടികൾ മുടക്കി സിനിമ ചെയ്യാമെന്നും അത് ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റാമെന്നും അരുന്ധതി തെളിയിച്ചു.
3: അവളുടെ ചുടുരക്തം ആയുധത്തിൽ പുരളണം. അപ്പോഴേ ആ പ്രേതാത്മാവിനെ

0: ഈ ചിത്രത്തിന് ശേഷമാണ് തെന്നിന്ത്യയിൽ നായിക കേന്ദ്രീകൃതമായ ഫാന്റസി ഹൊറർ സിനിമകളുടെ ഒരു വലിയ തരംഗം തന്നെ പിന്നീടുണ്ടായത്. അപ്പൊ സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അടിപൊളി സിനിമയുമായിട്ട് ഞാൻ വരും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.
1: ദൈത്യ തരംഗം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗുഡ് ഈവനിംഗ്, ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ വിത്ത് മീ ജീവി. ഒരുപാട് നേട്ടങ്ങളോടെ മുന്നേറുകയായിരുന്നു സ്വർണവും വെള്ളിയും അല്ലെ. ഓരോ ദിവസവും വില കൂടുന്നത് നമ്മളിങ്ങനെ കേട്ട് കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ചു. എന്തായാലും ഈ നേട്ടങ്ങളെല്ലാം കൈവിട്ടിരിക്കുകയാണ് ഇപ്പോ വെള്ളിയും സ്വർണവും. വെള്ളി വിലയിൽ 5 മാസത്തിനിടെ 41% ഇടിവാണ് ശരിക്കും പറഞ്ഞാൽ നേരിട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കുറെ കാരണങ്ങളാണ്. ഒന്ന്, ഡോളർ കരുത്താർജിച്ചതും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കും എന്ന പ്രതീക്ഷകളുമാണ് ശരിക്കും സ്വർണ വെള്ളി ലോഹങ്ങൾക്ക് ഇത്തരത്തിലൊരു മങ്ങലേൽപ്പിച്ചത്. ഈ ഇടിവ് ആഭ്യന്തര വിപണിയിൽ നന്നായിട്ട് പ്രകടമായിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമാകുമ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിൽ ലോഹങ്ങളുടെ വില കുതിക്കാറാണ് പതിവ്. എന്നാൽ വിലവർദ്ധനയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്വർണം വെള്ളി വിലകളിൽ ഇടിവ് പ്രകടമായിരുന്നു. നിലവിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ അയവ് വന്നിട്ടും സ്വർണ വെള്ളി വിലകളിലെ വലിയ കുതിപ്പൊന്നും പ്രകടമായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ വില ഇടിഞ്ഞത് വെള്ളിയാണ് കേട്ടോ. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിൽ വെള്ളി വിലയിൽ ഉണ്ടായത് വൻ തകർച്ചയാണ്. അതായത്, ഈ വർഷം കൈവരിച്ച റെക്കോർഡ് നേട്ടങ്ങളെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളി വില കുത്തനെ ഇടിഞ്ഞത്. ശനിയാഴ്ച 1 ഗ്രാം വെള്ളിയുടെ വില എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയാണ്. അതായത് 240 രൂപയിലെത്തിയിരിക്കുകയാണ്. 2025 December 31 സംസ്ഥാനത്ത് 1 ഗ്രാം വെള്ളിയുടെ നിരക്ക് 243 രൂപയായിരുന്നു. എന്നാൽ ശനിയാഴ്ചത്തെ വ്യാപാരത്തിൽ വില ഇതിലും താഴേക്ക് പോവുകയായിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് കേട്ടോ വെള്ളി വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. അതായത് 2026 January 29 വെള്ളിയുടെ വില രേഖപ്പെടുത്തിയത് 410 രൂപയാണ്. അതൊരു റെക്കോർഡ് വിലയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വെറും 5 മാസത്തിനുള്ളിൽ ഈ ഒരു 41% ഇടിവാണ് വെള്ളിയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം നോക്കുകയാണെങ്കിൽ വെള്ളിയുടെ വിലയിൽ 13% ഇടിവുണ്ടായിട്ടുണ്ട്. ആഗോള വിപണിയിലുണ്ടായ വിലക്കുറവാണ് ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചത് എന്നുള്ളതാണ് വാസ്തവം. അന്താരാഷ്ട്ര വിപണിയിൽ 59.05 ഡോളറിലാണ് ശനിയാഴ്ച നമ്മുടെ വെള്ളിയുടെ വ്യാപാരം നടന്നത്. വരും ദിവസങ്ങളിലും വിപണിയിലെ അസ്ഥിരത തുടർന്നേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയൊക്കെ വിലയിരുത്തൽ. അതുകൊണ്ട് വെള്ളിയുടെ വില ഇനിയും റെക്കോർഡ് താഴ്ചയിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. വെള്ളി മാത്രമല്ല കേട്ടോ, സ്വർണവും പിന്നോട്ട് തന്നെയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ പ്രശ്നങ്ങളെ തുടർന്ന് ആഭ്യന്തര വിപണികളിലും സ്വർണ്ണവില ഇടിവിലേക്ക് നീങ്ങി. അതായത് 2025 December

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.

ടേക്ക് എ ബ്രേക്ക്. ടേക്ക് എ ബ്രേക്കിൽ ഞാൻ മറ്റൊരു ബിസിനസ് അപ്ഡേറ്റ് കൂടി നൽകാം. ഓരോ കമ്പനികളും ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളെയൊക്കെ പിരിച്ചുവിടാറുണ്ട്. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അവരുടെ ഫാക്ടറികൾ പലതും പൂട്ടുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു കമ്പനി ചില നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഫോക്സ്വാഗൻ ആണ് കേട്ടോ ആ കമ്പനി. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഫോക്സ്വാഗൻ ആണ് അവരുടെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏകദേശം 4 ഫാക്ടറികൾ പൂട്ടിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായിരുന്നു. ഈ ഫാക്ടറികളിലുള്ള 45,000 പേർ ഉൾപ്പെടെ ഭാവിയിൽ 100,000 പേരെ പിരിച്ചുവിടാനും കമ്പനി പദ്ധതി തയ്യാറാക്കുന്നതായിട്ടാണ് വിവരം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 100,000 പേരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ ഈ ഒരു ഫോക്സ്വാഗൻ കമ്പനിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവർ. ജൂലൈ 9 ചേരുന്ന ഒരു സൂപ്പർവൈസറി ബോർഡ് യോഗത്തിലായിരിക്കും ഇക്കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് നിലവിലുള്ള ഒരു ബിസിനസ് മോഡൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഫോക്സ്വാഗൻ സിഇഒ അറിയിച്ചിട്ടുള്ളത്. ചൈനയുടെ വൈദ്യുതി വാഹന കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നതാണ് ഫോക്സ്വാഗന് തിരിച്ചടിയാകുന്നത്. അതായത് നമ്മുടെ നിരത്തുകളിലൊക്കെ വലിയ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നു. വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് വാഹന നിർമ്മാതാക്കളാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പത്തേ നിൽക്കുന്നത്. ഇന്ത്യയില് മറ്റ് കമ്പനികളാണെങ്കിൽ കൂടി ജർമ്മനിയിലെ ഹാനോവർ, സ്കോവ്, എംടൺ, ഔഡിയുടെ നെഗാർസൂലം എന്നിവിടങ്ങളിലെ ഫാക്ടറികളാണ് പോർഷ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഉടമയായിട്ടുള്ള ഫോക്സ്വാഗൻ അടയ്ക്കാൻ ഒരുങ്ങുന്നത്. 4 ഫാക്ടറികളിലുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 45,000 പേരാണ് കേട്ടോ തൊഴിലെടുക്കുന്നത്. അപ്പൊ നേരിട്ട് ഈ 45,000 പേരുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫോക്സ്വാഗന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ പിരിച്ചുവിടല് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2025 കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഫോക്സ്വാഗൻ ഗ്രൂപ്പിന് കീഴിൽ 667,146 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 43% വരെ ജർമ്മനിയിലാണ് കേട്ടോ. മൊത്തം ജീവനക്കാരിൽ 15% വരെയാണ് പിരിച്ചുവിടാൻ ഒരുങ്ങുന്നത്. അങ്ങനെ തൊഴിൽ ശക്തി കുറയ്ക്കുന്നതിനൊപ്പം ഗവേഷണ വികസന പദ്ധതികൾക്കുള്ള ബഡ്ജറ്റ് കുറയ്ക്കാനാണ് കമ്പനിയുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഫോക്സ്വാഗൻ പോലുള്ള കമ്പനികളൊക്കെ ഒരുപക്ഷെ ഇലക്ട്രിക് കാറുകളുടെ ഉൽപ്പാദനത്തിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ശരിക്കും ഈ പശ്ചിമേഷ്യൻ യുദ്ധം നമ്മളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളിലും അത് ബാധിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ യുദ്ധത്തിൽ തകർന്നത് നമ്മുടെ വലിയ കയറ്റുമതിയാണ്. കേരളത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ വിമാനമാർഗമുള്ള കയറ്റുമതിയിൽ 64,30,052 ടണ്ണിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള 3 മാസത്തെ കേരള എക്സ്പോർട്ടേഴ്സ് ഫോറത്തിന്റെ കണക്കാണ് ഞാനീ പറഞ്ഞത്. ഇതിനൊപ്പം തന്നെ ഉയർന്ന കണ്ടെയ്നർ വിമാന കൂലിയും പ്രശ്നം വളരെയധികം രൂക്ഷമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉയരാനുള്ള കാരണം എന്ന് പറയുന്നത് പശ്ചിമേഷ്യൻ യുദ്ധം തന്നെയാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ കുതിച്ചുയർന്ന കണ്ടെയ്നർ വിമാന നിരക്കുകൾ അതേപടി തുടരുകയാണ്. കയറ്റുമതിക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. കോഴിക്കോട് ദുബായ്, കൊച്ചി ദുബായ് വിമാന കൂലി കിലോഗ്രാമിന് 60 മുതൽ 70 രൂപ ഉണ്ടായിരുന്നത് 210 മുതൽ 240 വരെയാണ്. അതായത് ഒറ്റടിക്ക് ഇരട്ടി വർധനമാണ്. 20-അടി കണ്ടെയ്നറിന് $500-$600 ഉണ്ടായിരുന്നത് ഇപ്പോ $4,400 മുതൽ $4,900 ആയി. അങ്ങനെ വലിയ ഒരു ചേഞ്ച് ആണ് ആ കാര്യത്തിൽ വന്നിട്ടുള്ളത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 2025 മാർച്ചിൽ 2,900 ടണ്ണിന്റെയും ഏപ്രിലിൽ 3,818 ടണ്ണിന്റെയും മെയ്യിൽ 3,384 ടണ്ണിന്റെയും കയറ്റുമതി ഉണ്ടായിരുന്നത്. ഈ വർഷം നമ്മുടെ 2026 കടക്കുമ്പോൾ അത് 1,352 ഏപ്രിലിൽ 1,690 മെയ്യിൽ 1,467 എന്നിങ്ങനെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ആ കാര്യത്തില് വലിയ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള കയറ്റുമതിയിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. അതായത് വലിയ തരത്തിൽ ഇടിവുണ്ടായി. ഞാനീ പറഞ്ഞു വരുന്നത് പശ്ചിമേഷ്യൻ യുദ്ധ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, ഇല്ലെങ്കിൽ നേരിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ പല രീതിയിലും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: Time signature 24, BPM 76, song Purumanam, love ballad.

ടേക്ക് എ ബ്രേക്ക്. ഇനിയിപ്പോ മഴ സീസൺ ആയി കഴിഞ്ഞാല് പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് കഴിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും കേട്ടോ. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൂടി തയ്യാറെടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. പകർച്ചവ്യാധികൾ പടരുമ്പോൾ സ്വാഭാവികമായും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ശരിക്കും ആഗോള ആരോഗ്യ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെ ഭീതിയിലാഴ്ത്തുന്ന പ്രതിസന്ധിയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സംഘടനകളും ഒക്കെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ പലരും സ്വയം ചികിത്സയുടെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ കുറിപ്പടി ഒന്നും തന്നെ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നേരിട്ട് വാങ്ങി അങ്ങ് ഉപയോഗിക്കുന്നവരാണ്. കാരണം ആ സമയത്തുള്ള രോഗം കുറഞ്ഞാൽ മതി അവർക്ക്, കൂടുതൽ കാര്യങ്ങളൊന്നും ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അശാസ്ത്രീയമായ ആന്റി മൈക്രോബിയലുകളുടെ ഉപയോഗത്തെ തുടർന്ന് ശരീരത്തിലെ മൈക്രോഫ്ലോറയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇവ ഫലപ്രദമല്ലാതാവുകയും ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഗുരുതരമായ പൊതുജനാരോഗ്യ ഭീഷണിയായിട്ടാണ് ഈ ഒരു കാര്യത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇതിന് നിസ്സാരമായി കാണണ്ട. സാധാരണയായിട്ട് മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും സസ്യങ്ങളിലുമൊക്കെ അണുബാധ ഉണ്ടാകാറുള്ളത് ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസ്, പാരാസൈറ്റ് അഥവാ ഭാരാനഫോജികൾ എന്നീ അണുക്കളൊക്കെ വഴിയാണ്. ഇവയുടെ വളർച്ച തടയുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റി മൈക്രോബിയലുകൾ എന്ന് പറയുന്നത്. സൂക്ഷ്മാണുക്കൾ ഈ മരുന്നുകളുടെ അനാവശ്യവും ക്രമമല്ലാത്തതുമായി ായിട്ടുള്ള ഉപയോഗം മൂലം ഇവയ്ക്കെതിരെ പ്രതിരോധിച്ചു തുടങ്ങുന്ന അവസ്ഥയാണ് ഭാവിയിൽ ഒരു പ്രശ്നമായിട്ട് മാറുക. പിന്നീട് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഫലപ്രദമല്ലാതാവുകയും അണുബാധ ചികിത്സിക്കാൻ പ്രയാസമോ അസാധ്യമോ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇത് ശരിക്കും ഗുരുതരമായ രോഗാവസ്ഥയ്ക്കും അല്ലെങ്കിൽ മരണനിരക്കൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. പറഞ്ഞു വരുന്നത് എത്ര മെഡിസിൻ കഴിച്ചാലും നമ്മുടെ രോഗം മാറാത്ത ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ആന്റി മൈക്രോബിയലിനോടുള്ള പ്രതിരോധം സസ്യജാലങ്ങളിലും പക്ഷി മൃഗാദികളിലും മത്സ്യങ്ങളിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വളം, പക്ഷിത്തീറ്റ, ആന്റിബയോട്ടിക്കിന്റെ കണങ്ങൾ അടങ്ങുന്ന ജലം എന്നിവയിലൂടെ ആന്റി മൈക്രോബിയലുകൾ സസ്യപക്ഷി മൃഗാദികളിൽ എത്തുന്നുണ്ട്. ഭക്ഷ്യ ശൃംഖല വഴിയും പരിസ്ഥിതിയിലൂടെയും ഈ അണുക്കൾ സുലഭമായി മറ്റു ജീവികളിലേക്കും വ്യാപിക്കുമെന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെയോ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഡയറക്റ്റ് ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ വാങ്ങിക്കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ എഫ് എം 90.9, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഓപ്പറേഷൻ തൂഫാന്റെ പ്രവൃത്തികളൊക്കെ വളരെ നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ശരിക്കും പുറത്തു വരുന്നത്. സത്യത്തിൽ ലഹരിയിൽപ്പെട്ട് ലക്കുകെട്ട കുറെ യുവാക്കളാണ്. സ്കൂൾ പരിസരത്തെ ലഹരി വസ്തുക്കളില് സാധാരണ ലഹരി മുതൽ ആനയ്ക്ക് മയക്കുവെടി വെക്കുന്ന മരുന്ന് വരെ ലഹരിക്കായിട്ട് പുതുതലമുറ ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ജില്ലയിൽ സ്കൂളുകളിൽ എത്തുന്ന കൗൺസിലിംഗ് സംഘങ്ങളാണ് സ്കൂൾ പരിസരത്തെ കൂൾ എന്ന ലഹരി പദാർത്ഥത്തിന്റെ വിൽപ്പനയെപ്പറ്റി ആദ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പാൻ ഉൽപ്പന്നങ്ങൾ പോലെ ചിലതും

ചില്ല് പൊടിച്ചു ചേർത്ത് മുണ്ടാക്കി കവറുകളിൽ വിൽക്കുന്നവയാണെന്ന് കണ്ടെത്തിയിട്ടു. ഇത് പതിവായി ഉപയോഗിച്ച വിദ്യാർത്ഥികളിൽ പലരും പിന്നീട് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു എന്നാണ് കൌൺസിലർമാർ പോലീസിനെ അറിയിച്ചത്. എക്സൈസ് പിടികൂടിയ ചില കേസുകളിൽ ആനയെ വെടിവെച്ച് മയക്കുന്ന മരുന്ന് വരെ ഡോസ് കുറച്ച് ഉപയോഗിക്കുന്നെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനൊപ്പം ചില ഗുളികകളും ലഹരിക്കായി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പനയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഉറവിടമൊക്കെ കണ്ടെത്തിയ അവരെ പൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. കാരണം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലും ഇപ്പൊ പല രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി ഈ ഒരു മിഷൻ തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ. വലിയ മാറ്റങ്ങളാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രകടവുമാണ്. എന്തായാലും ലഹരിക്ക് അടിമപ്പെടാത്ത, ലഹരിയിൽ പെട്ട് ലെക്കുകെടാത്ത ഒരു നല്ല സമൂഹം നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ആണോ വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

ടേക്ക് എ ബ്രേക്ക്. നമ്മുടെയൊക്കെ കണ്ണ് നനയിച്ച ഒരു സംഭവമായിരുന്നു കൊട്ടാരക്കരയിലുണ്ടായ ആ ഒരു ടിപ്പർ ലോറി അപകടം അല്ലെ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിന്ന വെയിറ്റ് ഷെഡിലേക്ക് നിയന്ത്രണം വിട്ട ലോറി ടിപ്പർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു. അതും ഫുൾ ലോഡായിട്ട് അല്ലെ. അതിനുശേഷം കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ലോറിയുടെ ഫിറ്റ്നസുമായിട്ടും ലൈസൻസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. എന്തായാലും ടിപ്പർ ലോറികളുടെ ഗതാഗത സമയക്രമം ഒന്നുകൂടി പുതുക്കിയിരിക്കുകയാണ്. നേരത്തെ ഇത് പുതുക്കി പല ഉത്തരവുകളും പുറത്തു വന്നതാണ്, പക്ഷെ ആരും അത് നടപ്പാക്കുന്നില്ല എന്ന് മാത്രം. ജില്ലയിലെ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയം പുതുക്കി നിശ്ചയിച്ചതായിട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതായത് പുതുക്കിയ ക്രമീകരണം അനുസരിച്ച് രാവിലെ 7:30 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ടാകും. നമ്മുടെ നീലേശ്വരത്തുണ്ടായ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേട്ടോ ഇത്തരത്തിൽ ഒരു തീരുമാനം. പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ ഒരു സമയക്രമം പുനഃക്രമീകരിച്ച് ഉത്തരവിറക്കിയത്. ഉത്തരവുകൾ ഇറക്കുന്നതിലുപരിയായിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻ കേസ് ഇത് നടപ്പാക്കാതെ ഈ ഒരു സ്കൂൾ സമയത്ത് അല്ലെങ്കിൽ ഈ ക്രമീകരിച്ച സമയത്ത് റോഡിലിറങ്ങി ചീറിപ്പായുന്ന ടിപ്പർ ലോറികൾക്കെതിരെ കർശന നടപടി എടുക്കാനായിട്ട് നമ്മുടെ അധികാരികളും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. നീലേശ്വരത്ത് ഉണ്ടായതുപോലെ ഇനിയൊരു ഇൻസിഡന്റ് ഉണ്ടാവാതിരിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് വിത്ത് മി ജി ബി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: കുട്ടികൾക്കായിട്ടുള്ള ആധാർ രജിസ്ട്രേഷൻ സൗകര്യം ഇനി സൗജന്യമാണ്. 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ആധാർ രജിസ്ട്രേഷൻ സൗജന്യമാക്കിയതായിട്ടാണ് കൊല്ലം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. 5 വയസ്സിലും 15 വയസ്സിലും ചെയ്യേണ്ട നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ 2026 സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ലഭിക്കും. അതുകൊണ്ട് പൈസയാകും എന്ന് കരുതി ഇനി ആരും അത് ചെയ്യാതിരിക്കേണ്ട. നവജാത ശിശുക്കൾക്കുൾപ്പെടെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ ആധാർ കാർഡും ഉപയോഗിച്ച് പുതിയ ആധാർ എടുക്കാം കേട്ടോ. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വിരൽ അടയാളമോ കൃഷ്ണമണി രേഖയോ ശേഖരിക്കില്ല. കുട്ടികൾക്ക് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ ആധാർ എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ അല്ലെങ്കിൽ വിരൽ അടയാളമോ കൃഷ്ണമണി രേഖയോ ഫോട്ടോയോ നിർബന്ധമായും പുതുക്കിയിരിക്കണം. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സെപ്റ്റംബർ വരെ ഈ സേവനം സൗജന്യമാണ് കേട്ടോ. കൃത്യസമയത്ത് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ടും ചെയ്യുക. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പ്രവേശനം, ഡിജി ലോക്കർ എന്നിവയ്ക്കും നീറ്റ്, JEE, KEAM തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ആധാർ വിവരങ്ങൾ കൃത്യമാക്കേണ്ടതുണ്ട്. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പരും ഇമെയിലും നിലവിൽ ഉപയോഗിക്കുന്നവ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പുതിയ ആധാർ എടുക്കുന്നതിനും പുതുക്കുന്നതിനുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളെയോ അംഗീകൃത ആധാർ കേന്ദ്രങ്ങളെയോ നമുക്ക് സമീപിക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ 1-800-4251-1800 എന്ന ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IT മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ട് സാധിക്കും. എന്തായാലും കുട്ടികളുടെ ആധാറിന്റെ രജിസ്ട്രേഷൻ സൗജന്യമാക്കി മാറ്റിയിട്ടുണ്ട്. 2026 സെപ്റ്റംബർ വരെയാണ് അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുക. കീപ് ഓൺ ലിസണിംഗ് ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. ലോകത്തെ ആദ്യ ബാർബിക്യൂ മ്യൂസിയം കാണണം. ബാർബിക്യൂവിന്റെ സ്വന്തം നാടായിട്ടുള്ള കസൻ സിറ്റിയിലെ ഒരു കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിലും ഈ ഒരു ചിത്രം ഇപ്പോ വൈറലാണ്. സ്വീഡിഷ് ഫുട്ബോൾ ടീം കഴിഞ്ഞ ദിവസം പരിശീലന ക്യാമ്പിൽ നിന്ന് തിരക്കിട്ട് എവിടേക്കോ മുങ്ങി. ഹോട്ടലിലേക്ക് മടങ്ങിയതാകുമെന്ന് കരുതിയ ആരാധകർ പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ബാർബിക്യൂ കഴിക്കാൻ വേണ്ടിയാണ് അവർ പരിശീലനം നേരത്തെ നിർത്തിപ്പോയതെന്ന് മനസ്സിലായത് ഇൻസ്റ്റഗ്രാമിൽ ടീം പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് കേട്ടോ. യുഎസിലെത്തിയാൽ ബാർബിക്യൂ കഴിക്കാതിരിക്കുന്നത് എങ്ങനെ? സ്വീഡിഷ് ടീം മാത്രമല്ല അർജന്റീന അടക്കം വിവിധ ടീമുകൾ ബാർബിക്യൂവിന്റെ ആരാധകരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബാർബിക്യൂവിനെ കുറിച്ചൊന്ന് പഠിച്ചു കളയാം. ഇതാണ് ലോകത്തെ ആദ്യ ബാർബിക്യൂ മ്യൂസിയം. ചരിത്ര പ്രാധാന്യമുള്ള മ്യൂസിയങ്ങൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ബാർബിക്യൂവിന് വേണ്ടി ഒരു മ്യൂസിയം സ്വപ്നത്തിൽ പോലും നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. ബാർബിക്യൂവിന്റെ സ്വന്തം നാടായി അറിയപ്പെടുന്ന കസൻ സിറ്റിയിലെ ക്രൗൺ സെന്ററിലാണ് ഇത്തരത്തിലുള്ള ഒരു മ്യൂസിയം. ഉള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഒരു ഭിത്തി നിറയെ ബാർബിക്യൂ നിർമ്മിക്കുന്ന സാമഗ്രികളുടെ പ്രദർശനമാണ്. പലതരം സോസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാകം ചെയ്യാനുള്ള പലതരം ഫ്ലേവേർഡ് വിറകുകൾ, കരി എന്നിങ്ങനെ ഒരുപാട് ഐറ്റംസ് നിരനിരയായിരിക്കുന്നു. കൗണ്ടറിലിരുന്ന മിസോറിക്കാരി യുവതി ചോദിച്ചു, ബാർബിക്യൂ കഴിച്ചിട്ടുണ്ടോ? അവർ രണ്ട് ബാർബിക്യൂ റെസ്റ്റോറന്റുകളുടെ പേര് പറഞ്ഞു. നിർബന്ധമായും കഴിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് ഇവർ ഗൗരവത്തോടെ ഒരുക്കിയ ഒരു സംവിധാനമാണെന്ന് വ്യക്തമായത്. ഏതൊക്കെ തരം ബാർബിക്യൂ, അവ എങ്ങനെ തയ്യാറാക്കാം, ഏതൊക്കെ പാചക സാമഗ്രികൾ അവർക്ക് ഉപയോഗിക്കാം, എത്ര നേരം പാകം ചെയ്യാം, എന്തൊക്കെ മാംസഭാഗങ്ങളാണ് ഉചിതം എന്നിങ്ങനെ ആധികാരിക വിവരങ്ങൾ പല രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഓക്ക്, ചെറി തുടങ്ങിയ വിറകുകളുടെ സാമ്പിളുകൾ വരെയുണ്ട്. മ്യൂസിയം കണ്ടിറങ്ങിയപ്പോഴുണ്ടായ വിശപ്പിൽ നേരെ ജാക്ക് സ്റ്റാക്ക് എന്ന ബാർബിക്യൂവിലേക്ക് പുറപ്പെട്ടു. ലോക മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേതുപോലെ ഒരു വലിയ കാഴ്ച തന്നെയാണ് അവിടെ. മെക്സിക്കോ, അർജന്റീന, ബ്രസീൽ, ജർമ്മനി ജേഴ്സികളുമായിട്ട് ആരാധകരുടെ വലിയ തിരക്കും. എല്ലാവരും ഈ ഒരു ബാർബിക്യൂ രുചിക്കാൻ എത്തിയവരാണ്. അങ്ങനെ പരിശീലനം നേരത്തെ ഒതുക്കി സ്വീഡിഷ് ടീമും റെസ്റ്റോറന്റിലേക്ക് ഓടിയെത്തിയതിൽ ഒരു തെറ്റും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിലും അത് പ്രകടമാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ അപ്ഡേഷൻസ് അവസാനിക്കുന്ന ലാസ്റ്റ് സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് എ ബ്രേക്കിൽ ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. ഇനി വീണുപോയവന്റെ നിലവിളിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളുടെ കഥയാണ്. ഏനാനല്ലൂർ കദളിക്കാട്ടിൽ സിബി ജോർജ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടെഴുതുന്നത് ഈ ഒരു ഉയർച്ചയുടെ സ്റ്റോറിയാണ്. പൈനാപ്പിൾ തോട്ടത്തിലെ വീഴ്ചയിൽ അവസാനിക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിബി എന്ന വ്യക്തിയുടെ ജീവിതം. ശരീരത്തിന്റെ ചലനശേഷി തകർന്നു കിടക്കുമ്പോൾ കൈ മുതലായിട്ടുണ്ടായിരുന്നത് ഒരു ആത്മവിശ്വാസം മാത്രമാണ്. വേദനയുടെ ആഴങ്ങളിലേക്ക് സിബി പ്രതീക്ഷയുടെ വിത്തിട്ടു. അത് വിളഞ്ഞതോടെ കേരളത്തിന്റെ കാർഷിക ഭൂപടത്തിൽ, പ്രത്യേകിച്ച് റംബൂട്ടാൻ പൈനാപ്പിൾ കൃഷിയിൽ സിബി ജോർജ് ഒരു വിസ്മയമായി മാറിയിരിക്കുകയാണ്. 2005 ഈ സംഗതി നടക്കുന്നത്. ഒരു വലിയ കൊട്ട നിറയെ പൈനാപ്പിൾ ചുമന്നു പോകുന്നതിനിടയിൽ കൃഷിത്തടത്തിൽ കാൽ തെറ്റി വലിയ താഴ്ചയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ വീഴ്ച. ഗുരുതരമായി പരിക്കേറ്റു. ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലായി. എല്ലാവരും കരുതിയത് ഈ വ്യക്തിയുടെ ജീവിതം അതോടുകൂടി അവസാനിച്ചു, സ്വപ്നങ്ങൾക്ക് അന്ത്യമായി എന്നാണ്. ഒരു വർഷത്തോളം ചികിത്സയിലുണ്ടായിരുന്നു. തോറ്റുപോകാൻ സിബി എന്ന വ്യക്തി തയ്യാറായില്ല. മനക്കരുത്തെന്ന വളം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് വളരെയധികം കരുത്തേകി. അദ്ദേഹം പറന്നുയർന്നു. പതിയെ മണ്ണിൽ കാലുറപ്പിച്ചു, കൃഷി വികസിപ്പിച്ചു. ഇന്നൊരു സാമ്രാജ്യം തന്നെ തീർക്കുകയാണ് സിബി. സ്വന്തമായുള്ള 25 ഏക്കർ സ്ഥലത്തെ റംബൂട്ടാൻ കൃഷിക്ക് പുറമെ 500 ഏക്കറോളം സ്ഥലം ലീസിനെടുത്ത് റംബൂട്ടാനും പൈനാപ്പിളും കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച ഗുണനിലവാരമുള്ള NIT വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ് പ്രധാനമായിട്ടും ഇവിടെ വിളവെടുക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് പ്രതിദിനം 10 ടണ്ണോളം റംബൂട്ടാൻ കയറ്റി അയക്കുന്നുണ്ട്. ഗൾഫ് നാടുകളിലേക്ക് കണ്ടെയ്നർ വഴി പൈനാപ്പിൾ നേരിട്ട് കയറ്റുമതി ചെയ്ത ആദ്യ കർഷകരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെ വിപണിയിലെ വിലയിടിവിൽ കർഷകരിങ്ങനെ നെട്ടോട്ടമോടുമ്പോൾ ഇടനിലക്കാരുടെ ഒന്നും ചൂഷണത്തിന് ഇരയാകാതെ സിബി ഇപ്പോഴും നിലകൊള്ളുകയാണ്. ലാഭത്തിലുപരിയായിട്ട് കർഷകന്റെ അധ്വാനത്തിന് വില ലഭിക്കണമെന്ന വാശി ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തളരാതെ അധ്വാനിക്കുന്ന ഏതൊരു കർഷകനും സിബി ജോർജ് എന്ന ഈ വ്യക്തി വലിയ ഒരു പ്രചോദനം തന്നെയാണ്. അദ്ദേഹം തളർച്ചയിലും പോരാടി ജീവിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നു ബാക്ക് ടു ബാക്ക്. ഇപ്പോൾ ലിസണിംഗ് ആസ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. പ്രവാസികളുടെ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം കൂടി പറയാം. നാട്ടിലേക്ക് വരാൻ ഇനി ഒരു പുതിയ നിയമമാണ്. അതായത് യാത്രയ്ക്ക് 24 മണിക്കൂർ മുമ്പ് ഒരു അപേക്ഷ പൂരിപ്പിക്കണം. രാജ്യത്തേക്ക് എത്തുന്ന യാത്രക്കാർക്കായിട്ട് പുതിയ ഒരു പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഇനി മുതൽ ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അപേക്ഷ നിർബന്ധമായും പൂരിപ്പിച്ചു നൽകണം. എബോള രോഗം വ്യാപകമാവുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം. എയർ സുവിധ 2.0 എന്നാണ് ഈ ഒരു പോർട്ടലിന്റെ പേര്. വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർ നിർബന്ധമായും ഈ പോർട്ടലിൽ കയറി അപേക്ഷ പൂരിപ്പിക്കണം. 21 ദിവസത്തെ യാത്രാ വിവരം, എബോള രോഗലക്ഷണങ്ങളുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ ഫോമിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് വൈകാതിരിക്കാൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ ഈ അപേക്ഷ പൂരിപ്പിച്ച് നൽകുകയും വേണം. ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു എയർ സുവിധ 2.0 പോർട്ടൽ. കോവിഡ് കാലത്ത് നടപ്പിലാക്കി പിന്നീട് നിർത്തലാക്കിയ എയർ സുവിധ പോർട്ടൽ കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളോടെ പരിഷ്കരിച്ചാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു സുവിധ 2.0 ആക്കി മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് 24 മണിക്കൂർ മുൻപ് പോർട്ടലിൽ അപേക്ഷ പൂരിപ്പിക്കാവുന്നതാണ് കേട്ടോ. വിമാനത്തിൽ കയറുന്നതിനും ചെക്ക് ഇൻ ചെയ്യുന്നതിനും മുൻപ് കർശനമായും അപേക്ഷ സമർപ്പിച്ചിരിക്കുകയും വേണം. എയർ സുവിധയുടെ ഔദ്യോഗിക പോർട്ടലിൽ അപേക്ഷ ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ നമുക്ക് സൂക്ഷിക്കാം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ ഇന്റർനാഷണൽ ട്രാവൽ ഹെൽത്ത് ഡെസ്കിലോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കൗണ്ടറിലോ ഇത് കാണിച്ചാൽ മതിയാകും. വിമാനങ്ങളില് ഇതിനായിട്ട് പേപ്പർ ഫോമുകൾ ഒന്നും തന്നെ നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല. എല്ലാം ഡിജിറ്റലി പൂരിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പ്രവാസികൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നാട്ടിലേക്ക് വരാൻ പോകുമ്പോൾ 24 മണിക്കൂർ മുൻപ് നമ്മൾ ഈ ഒരു അപേക്ഷ പൂരിപ്പിച്ചിരിക്കണം. ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആരൊരാൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ ജീവനേക്കാളേറെ സ്നേഹിച്ചവർ, നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയവർ പെട്ടെന്നൊരു നാൾ നമ്മുടെ കൈകൾ വെടിവെച്ച് നടന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ശൂന്യത വളരെ വലുതാണ്. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം, അബദ്ധത്തിൽ കൈവിട്ടു പോയവരല്ല അവർ, ബോധപൂർവം നമ്മളെ വേണ്ടെന്ന് വെച്ചവരാണ്. അവർക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട ദിനങ്ങളും കണ്ണീരും ഇനി എന്തിനു പാഴാക്കണം? ഈ വ്യർത്ഥമായ കാത്തിരിപ്പ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഓരോ ഫോൺ റിംഗ് ചെയ്യുമ്പോഴും ഓരോ മെസ്സേജ് വരുമ്പോഴും നമ്മളെ കൈവിട്ടവരാണോ എന്ന് നമ്മുടെ മനസ്സ് വെറുതെ കൊതിക്കും. അവർ വരും, അവർക്കെന്നെ അങ്ങനെ മറക്കാൻ കഴിയില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഒരാൾ നമ്മളെ വേണ്ടെന്ന് വെച്ച് നടന്നു നീങ്ങാൻ തീരുമാനിച്ച അവരുടെ മനസ്സിൽ നിന്ന് നാം എന്നേക്കുമായിട്ട് പടിയിറങ്ങിയെന്ന് തന്നെയാണ് അർത്ഥം. തിരികെ വരാത്ത ഒരാൾക്ക് വേണ്ടി മനസ്സിൻ്റെ വാതിൽ തുറന്നിടുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഈ മിഥ്യാധാരണയിൽ നിന്ന് തീർച്ചയായിട്ടും നാം പുറത്തു വന്നേ തീരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. തിരികെ വരില്ലെന്നറിയുന്നവരെ എന്തിനു വേണ്ടി കാത്തിരിക്കണം എന്ന ചോദ്യമാണ് നമ്മൾ നിശാഗന്ധിയിൽ ഇന്ന് ചോദിക്കുന്നത്. പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും അവർക്ക് നാം ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ അവർക്ക് നമ്മൾ വെറുമൊരു ഓപ്ഷൻ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും നെഞ്ചു പിടയുക. നമ്മുടെ കണ്ണുനീരിനോ സങ്കടങ്ങൾക്കോ അവരെ സ്പർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്നേഹം അവിടെ തന്നെ തളച്ചൊടുന്നത്? സ്നേഹമെന്നത് യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് പരസ്പരം പകുത്തു നൽകേണ്ടതാണ്. നമ്മുടെ ആത്മാഭിമാനം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളെ വേണ്ടാത്തവരോട് ഇനി യാചിക്കരുത്. അവരെ അവരുടെ വഴിക്ക് വിടുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ സത്യങ്ങൾ അംഗീകരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എക്കാലവും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നവർ ഒരു ചെറിയ കാറ്റ് വീശുമ്പോഴേക്കും കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയം തകരും. എങ്കിലും ആ സത്യത്തെ നോക്കി പുഞ്ചിരിക്കാൻ നമ്മൾ പഠിക്കണം. അവരുടെ ന്യായീകരണങ്ങളെയും ഇൻസൾട്ടുകളെയും നമ്മുടെ സ്നേഹം കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കരുത്. അവർ പോയിരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ വേദനയുടെ കടൽ താണ്ടി നമുക്ക് പുതിയൊരു തീരത്ത് എത്താൻ പറ്റുകയുള്ളൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പോയവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് നമ്മിലേക്ക് തന്നെ മടങ്ങി വരുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് നിശാഗന്ധിയിൽ പറയുന്നത്. അവർക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോയില്ലേ? നിങ്ങളുടെ ആ പഴയ ചിരി, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ ഒക്കെ അവിടെ പോയി. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം എന്തിനാണ് ഇനിയും ഇങ്ങനെ ഓപിക്കുന്നത്? അവർക്ക് കൊടുക്കാൻ നിങ്ങൾ മാറ്റിവെച്ച ആ വലിയ സ്നേഹം അതിന് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നിങ്ങളുടെ മുറിവുകൾ ഉണക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ വേണ്ടെന്ന് വെച്ച് പോയവരുടെ ഓർമ്മകൾ പതുക്കെ നമ്മെ വിട്ടുപോയി തുടങ്ങും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കടന്നുപോയവരെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് വിട നൽകാൻ സമയമായിരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ അവർക്കായി ഒരു ചെറിയ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും അവർക്ക് തിരികെ വരണമെന്ന് തോന്നിയാലോ എന്ന് കരുതി ആ വാതിൽ ഇനി വലിച്ചടയ്ക്കുക. അവിടെ വലിയൊരു താഴിട്ട് പൂട്ടുക. കാരണം അവരിനി തിരികെ വന്നാലും പഴയതുപോലെ ഒന്നും ആകാൻ കഴിയില്ല. പൊട്ടിയ ചില്ല് എത്ര ഒട്ടിച്ചാലും പാടുകൾ ബാക്കി നിൽക്കും. പഴയതിനെ പൂർണ്ണമായും വിട്ടുകളയുമ്പോൾ മാത്രമേ പുതിയ മനുഷ്യർക്കും പുതിയ സന്തോഷങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ സാധിക്കൂ. നിങ്ങളുടെ കൈകൾ മുറുകെ പിടിക്കുന്നവർ ഇനിയും വരാനുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ദിശ മാറിപ്പോയ ഒരു വണ്ടിക്ക് വേണ്ടി തെറ്റായ സ്റ്റേഷനിൽ കാത്തിരിക്കാൻ മാത്രം വലിയതല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് ആ കണ്ണുനിറങ്ങ് തുടയ്ക്കുക, ദീർഘമായൊന്ന് ശ്വാസമെടുക്കുക. നടന്നത് ഒരു വലിയ പാഠമായി ഉൾക്കൊണ്ട് ഇനി പുതിയ കരുത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളെ അറിയിക്കാത്തവർക്ക് നിങ്ങളുടെ സമയവും സ്നേഹവും ഇനി നൽകരുത്. നാളത്തെ പ്രഭാതം പുതിയൊരു തുടക്കത്തിൻ്റെതാണ്. കാത്തിരിപ്പുകൾക്ക് വിട നൽകി ഇനിയെങ്കിലും ജീവിതം ജീവിച്ചു തുടങ്ങാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ನಿಜರಿದ ನಿಜರಿದ ನಿಜರಿದ ನಿಜರಿದ ನಿಜರಿ ನಿಜರಿ ಸರಿಗರಿ ಸರಿಗರಿ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ. സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവളെൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി. എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമലകളാണ് നിന്റെ സ്വപ്നങ്ങൾ.